ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 3, കൊല്ലവർഷം 1201, എടവം 10, 2026 മെയ് 24 ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ എം സണ്ണി.
2: വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. കുട്ടികളെ ദൈവജ്ഞരും നിഷ്കളങ്കരുമായാണ് കവി വയലോപ്പള്ളി ശ്രീധരമേനോൻ അവതരിപ്പിക്കുന്നത്. നാളേക്കുള്ള നീക്കിയിരിപ്പാണ് കുട്ടികൾ. ഞങ്ങളിലാണ് ഭാവി എന്ന് കുട്ടികൾ സ്വയം തിരിച്ചറിയുന്നുമുണ്ട്. പഠിക്കാനും കളിക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമൊക്കെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്. ശൈശവകാലത്ത് രാജകീയമായി ജീവിക്കാനുള്ള അവസരമുണ്ടാകണം. ബാല്യകൗമാരങ്ങളിലെ ജീവിത സാഹചര്യങ്ങൾ കുട്ടികളുടെ മാനസിക വളർച്ചയെ സ്വാധീനിക്കും. സമപ്രായക്കാരോട് കൂട്ടുകൂടാനും അവരോടൊത്ത് കളിക്കാനും ചിരിക്കാനുമുള്ള അവസരം ശാരീരികവും മാനസികവുമായ വളർച്ചയെ സഹായിക്കും. വേണ്ടത്ര പരിചരണം ലഭിക്കാതെ വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ പലതരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാത്തതുമൂലം വളരുമ്പോൾ കുട്ടികളിൽ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മാതാപിതാക്കളുടെ തൊഴിലിൻ്റെയോ തൊഴിലില്ലായ്മയുടെയോ സമ്മർദ്ദവും കുട്ടികളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ ചിത്രശലഭങ്ങളോ പൂക്കളോ കാർട്ടൂണോ ഒക്കെയാണ് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത്. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ സങ്കല്പങ്ങൾ. മാതാപിതാക്കളും അധ്യാപകരും നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും അവർക്ക് വലിയ സംഭവങ്ങളാണ്. കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മക്കളോടും വിദ്യാർത്ഥികളോടുമുള്ള സമീപനത്തിൽ മാതാപിതാക്കൾ

0: രക്ഷിതാക്കളും അധ്യാപകരും വേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടത് വരും തലമുറയുടെ സുരക്ഷിതമായ ഭാവിക്ക് അനിവാര്യമാണ്. പാത്തസാന്നിധ്യം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധൻ ഉദ്യോഗമെന്തടൂ എന്ന നളചരിതത്തിലെ പ്രസിദ്ധമായ വരികൾ ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. കർക്കശക്കാരായ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമൊപ്പം സഞ്ചരിക്കുന്ന ഒരു കളിക്കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാൻ പ്രയാസമാണ്. കുട്ടികൾ അവരുടെ ഏതു പ്രായത്തിലും മാതാപിതാക്കൾ സുഹൃത്തുക്കളെപ്പോലെ തങ്ങളോട് ഇടപെടുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എത്ര തന്നെ വിദ്യാസമ്പന്നരാണെങ്കിൽ കൂടിയും പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ അച്ഛനമ്മമാരുടെ സ്വാധീനത്തിൽ നിന്ന് മോചിതരുമല്ല. നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകുവിൻ, എന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത് എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നല്ല അറിവും ജാഗ്രതയും ക്ഷമയും വേണ്ട ഒരു മേഖലയാണ് പേരൻറ്റിങ്. അച്ഛനമ്മമാരുടെ കർശനമായ ശിക്ഷണത്തിലും അധ്യാപകർ നൽകുന്ന ഇമ്പോസിഷൻ എഴുതിയും പഠിച്ച് വളർന്നവരാണ് ഏറെ പങ്കും മാതാപിതാക്കളും അധ്യാപകരും. അതിൻ്റെ സ്വാധീനം അവരുടെ സ്വഭാവത്തിൽ ഇഴുകി ചേർന്നിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ ശിക്ഷ മക്കളെയോ വിദ്യാർത്ഥികളെയോ വളർത്തുകയല്ല, മറിച്ച് തളർത്തുകയും തകർക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മാതാപിതാക്കൾ നൽകുന്ന സുരക്ഷിതത്വവും കരുതലും മറ്റാർക്കും നൽകാനാവില്ല. നഴ്സറിക്കാലം മുതൽ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. വാത്സല്യം ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാത്ത കുട്ടിയുടെ ഇമോഷണൽ ബാലൻസിനെ അത് വിപരീതമായി സ്വാധീനിക്കാനിടയുണ്ട്. ട്രഡീഷണൽ പാരൻറ്റിങ്ങിനേക്കാൾ എന്തുകൊണ്ടും അഭികാമ്യം ജെൻറ്റിൽ പാരൻറ്റിംഗ് ആണ്. ട്രഡീഷണൽ പാരൻറ്റിങ് കർശനമായ നിയമങ്ങളും ഹൈറാർക്കിയുമൊക്കെ അടിച്ചേൽപ്പിച്ച് കുട്ടികളിൽ അച്ചടക്കവും വിധേയത്വവുമൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുട്ടിയുടെ വ്യക്തിത്വത്തെയും വൈകാരികവും മാനസികവുമായ വളർച്ചയെയും അത് പ്രതികൂലമായി ബാധിച്ചേക്കാം. എന്നാൽ ജെൻറ്റിൽ പാരൻറ്റിങ് സഹാനുഭൂതി, പരസ്പര ബഹുമാനം, സ്വയം മനസ്സിലാക്കൽ, ആരോഗ്യകരമായ പരിധികൾ നിശ്ചയിക്കൽ എന്നിവയിലൂടെ ആത്മവിശ്വാസമുള്ള സ്വതന്ത്രരും സന്തുഷ്ടരുമായ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് സഹായിക്കും. പെൺകുട്ടികളെക്കാൾ കൂടിയ പരിഗണന ചിലപ്പോഴെങ്കിലും ആൺകുട്ടികൾക്ക് വീടുകളിൽ ലഭിക്കാറുണ്ട്. അത് പെൺകുട്ടികളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാവും. അറിവ്, കഴിവ്, നിറം, ധനം തുടങ്ങിയ പല ഘടകങ്ങളും ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളോടുള്ള വിവേചനത്തിന് കാരണമാകാറുണ്ട്. അത് അവർക്കിടയിൽ അപകർഷതാബോധത്തിനും ഉൾവലിയലിനും ഇടയാക്കും. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പലപ്പോഴും അതൊക്കെ നിയമത്തിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുക. തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം.
1: ഡോക്ടർ എൻ എം സണ്ണി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെല്ലറിലെ

0: ഗാനങ്ങൾ. 10:15 അഡീഷണൽ ന്യൂസ് ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 രാത്രി 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഒരു മണിക്ക് ഗാനോത്സവം, 2:15 സമൂഹ ഗാനം, തുടർന്ന് നാടക ഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 5 കേളികൊട്ട്, കോട്ടക്കൽ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം. രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ സംസാരിക്കുന്നു. 7:20 കാലാവസ്ഥ അറിയിപ്പ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കുട്ടികൾക്കുള്ള നാടോടി കഥകൾ. 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി. ഇന്ന് ജി ആർ ഇന്ദുഗോപനുമായി ആഭിമുഖം. 10 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിതാർ വാദനം. 11:00 ലളിതഗാനം. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിത. ആലാപനം ഇ ആർ ജനൻ.

0: നിങ്ങൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിത. ആലപിച്ചത് ഇ ആർ ജനൻ.
1: കാവ്യാഞ്ജലി. ഇനി പ്രഭാതഗീതം. ആദ്യം പൊൻപ്രഭയിൽ എന്ന് തുടങ്ങുന്ന സംഘഗാനം.

0: പ്രഭാത ഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: ഒരു ചായക്കടയിൽ കയറിയാൽ പോലും മിക്കവരും ഇന്ന് യു പി ഐ കോഡുകൾ സ്കാൻ ചെയ്യുന്നത് പതിവാണ്. പണമിടപാടുകൾ ഡിജിറ്റൽ ആയതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ എളുപ്പമായി. പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ വരുത്തുന്ന ചെറിയൊരു മറവി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പൂർണ്ണമായും ശൂന്യമാകാൻ കാരണമാകുന്നു. പുതിയ സിം കാർഡുകൾ എടുക്കുമ്പോഴോ പുതിയ ഫോണിലേക്ക് മാറുമ്പോഴോ പഴയ യു പി ഐ ഐഡികൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൃത്യമായി റദ്ദാക്കാൻ പലപ്പോഴും മറന്നുപോകാറുണ്ട്. ഈയൊരു അശ്രദ്ധ മുതലെടുത്താണ് ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നത്. ഉപേക്ഷിച്ച പഴയ നമ്പറുകൾ മറ്റൊരാളുടെ കൈകളിൽ എത്തുമ്പോൾ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ അവർ ചോർത്തിയെടുത്തേക്കാം. ഉപയോഗിക്കാത്ത പഴയ യു പി ഐ ഐഡികൾ എങ്ങനെ സുരക്ഷിതമായി ഡിലീറ്റ് ചെയ്യാം? വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഈ വിഷയമാണ് ഇന്ന് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. ആദ്യം റിട്ടയർഡ് പോലീസ്

0: ും സൈബർ കുറ്റാന്വേഷണ വിദഗ്ധനുമായ ഇ എസ് ബിജുമോൻ.
1: നമ്മളെല്ലാം ഇന്നിപ്പം ഒരു ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പണം കൈകാര്യം ചെയ്യാവുന്നത്, അതായത് പൈസ കയ്യിൽ കൊണ്ടു നടക്കാതെ തന്നെ നമുക്ക് ഏത് കാര്യത്തിനും ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെ നമുക്ക് ഇന്നിപ്പോ ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമുള്ള മാർഗം യു പി ഐ പേയ്മെന്റ് ആണ്. യു പി ഐ ഐഡികൾ നമ്മൾ കൃത്യതയോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ പൈസ തട്ടിപ്പുകാർ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയാകുന്ന ഇത്തരം യു പി ഐ ട്രാൻസാക്ഷന് ഭാഗം കൂടുകയാണ്. നമുക്കറിയാം യു പി ഐ എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ യു പി ഐ ഐഡിയിൽ പിൻ നമ്പർ ഉണ്ടാവും. നമ്മുടെ പിൻ നമ്പർ ഒരിക്കലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾക്ക് പൈസ കിട്ടാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ പിൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളുടെ കയ്യിൽ നിന്നും ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമാണ് യു പി ഐയുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള സമയത്ത് ചില ആളുകൾ ക്യു ആർ കോഡ് അവർ അയച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറയും. അതോടൊപ്പം തന്നെ നമ്മളുടെ യു പി ഐയുടെ പിൻ നമ്പർ ചോദിക്കും. നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ മറ്റൊരാളുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. ഒപ്പം നമ്മളുടെ പിൻ നമ്പരും കൊടുക്കേണ്ടത് രണ്ടും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൂടാ. പിന്നെ പഴയ യു പി ഐ ഐ ഡി ഇപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കാര്യം, നമ്മളിൽ പല ആളുകളും പല ആപ്ലിക്കേഷനുകളും യു പി ഐ ആപ്ലിക്കേഷനുകൾ പലതും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ജിപേ ഒരു ഉണ്ട്, അതുപോലെ തന്നെ പേ ടി എം ഉണ്ട്, അതുപോലെ മറ്റ് പല യു പി ഐ ആപ്ലിക്കേഷനുകളും ഉണ്ട്. അപ്പോൾ ആ യു പി ഐ ആപ്ലിക്കേഷനുകളിൽ ചില പഴയ ആപ്ലിക്കേഷനുകൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും, അത് ഉപയോഗിക്കാതെ പുതിയ ആപ്ലിക്കേഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾ ഡിവൈസുകൾ മാറുമ്പം, ഫോൺ മാറുമ്പോഴോ ഒക്കെ നമ്മൾ പഴയ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന മാത്രമായിരിക്കും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ യു പി ഐ ഐ ഡി ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡീരജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവത്തില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഫോൺപേ, ഗൂഗിൾ പേ, പേ ടി എം, അതുപോലെ തന്നെ പഴയ ഏതെങ്കിലും ഉപയോഗിക്കാത്ത യു പി ഐ ഐ ഡികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, അൺഇൻസ്റ്റാൾ ചെയ്താൽ ഒരിക്കലും നമ്മുടെ യു പി ഐ ഐ ഡി ഡിലീറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആകുന്നില്ല. പകരം നമ്മൾ അൺഇൻസ്റ്റാളിന് മുമ്പ് തന്നെ നമ്മൾ ആ യു പി ഐ പേയ്മെന്റ് അതിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അത് ഡീരജിസ്റ്റർ അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ചെയ്ത് നമ്മളത് ഡീരജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണം. ഒപ്പം ബാങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തണം ബാങ്കിന്റെ അക്കൗണ്ടുമായിട്ട് ഈ യു പി ഐ ഡി ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ആ ഡിവൈസുകൾ ഏതെങ്കിലും തരത്തിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഐ ഡി ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്.
0: നാം കാണാതെ പോകുന്ന യു പി ഐ കനികളെ കുറിച്ച് മാതൃഭൂമിയുടെ കൊച്ചി റിപ്പോർട്ടർ ആർ വിഷ്ണു ശ്രദ്ധയോട്.
2: ഏതൊരു സാങ്കേതിക വിദ്യയാണെങ്കിലും അത് വളരെയധികം എളുപ്പത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ. അത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം സാധാരണമായി മാറിയ ഒരു കാര്യമാണ് ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകൾ വഴിയുള്ള പണമിടപാടുകൾ. ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ പേയ്മെന്റ് ആപ്പുകൾ വഴി പണം അയക്കുന്നത് എന്നതിന് കണക്കില്ല. ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലുള്ള ഒരു കടയിലാണെങ്കിൽ പോലും ഓൺലൈൻ പേയ്മെന്റിനുള്ള ക്യു ആർ കോഡ് ഇൻ്റെ സ്റ്റിക്കർ അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ചായ കുടിച്ചാലോ ഒരു പെൻസിൽ വാങ്ങിയാൽ പോലും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തായിരിക്കും നമ്മൾ പണം അയക്കുക. ഒരർത്ഥത്തിൽ ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകൾ മലയാളികളുടെ പോക്കറ്റിൻ്റെ കനം കുറച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. മേൽപ്പറഞ്ഞതുപോലെ പേയ്മെന്റ് ആപ്പുകൾ വഴിയുള്ള പണമിടപാട് സാധാരണമായി മാറിയതിനാൽ കുറഞ്ഞത് രണ്ട് ആപ്പുകളെങ്കിലും നമ്മുടെ ഫോണുകളിലുണ്ടാവും. ഈ രണ്ട് പേയ്മെന്റ് ആപ്പുകളായിട്ട് അങ്ങനെ രണ്ട് യു പി ഐ ഡികൾ ഉണ്ടാവും. രണ്ട് ആപ്പുകളുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും നമ്മൾ സാധാരണയായി കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഫോണിൻ്റെ ഈ സ്പേസ് കുറഞ്ഞതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അധികം ഉപയോഗിക്കാത്ത നമ്മുടെ പേയ്മെൻറ്റ് ആപ്പിൽ ഒരെണ്ണം നമ്മൾ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ആപ്പ് മാത്രമേ നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്നുള്ളൂ, യു പി ഐ ഡി സജീവമായി അവിടെ തുടരുകയാണ്. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ യു പി ഐ ഡി പറ്റി അധികം ഓർക്കില്ല. കാരണം ക്രെഡിറ്റ് കാർഡ് പോലെ യു പി ഐ ഡിക്ക് ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ മറന്ന യു പി ഐ ഡി വഴി സാമ്പത്തിക തട്ടിപ്പിനുള്ള സാധ്യത പതിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ അപ്പോൾ അറിഞ്ഞിരിക്കണം. യു പി ഐ ഡി എന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനാൽ ഒരു ഹാക്കറിനോ ഓൺലൈൻ തട്ടിപ്പുകാരനോ നിങ്ങളുടെ ഉപയോഗത്തിലില്ലാത്ത യു പി ഐ ഡി ലഭിച്ചാൽ അതുവഴി നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കൈകടത്താനാകും, പണം തട്ടാനും പറ്റും. കൂടാതെ നിങ്ങളുടെ യു പി ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ പരിചയക്കാരോട്, നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് പണം ആവശ്യപ്പെട്ടും തട്ടിപ്പ് നടത്താം. അതുകൊണ്ട് നിങ്ങളുടെ പഴയ യു പി ഐ ഡികൾ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ശരിക്കും വേണ്ടത്. ഈ എപി ആപ്പുകൾ വഴിയും SMS വഴിയും എല്ലാമുള്ള തട്ടിപ്പുകളെ കുറിച്ച് നമുക്ക് ഒരു ധാരണ കാണും വാർത്തകൾ വഴിയൊക്കെ. എന്നാൽ യു പി ഐ ഡി വഴി തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അധികം ചിന്തിക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ജാഗ്രത വേണം. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഏത് സംവിധാനമായാലും എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്നത് പോലെ അത് എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്.
0: ഈ വിഷയത്തിൽ ബാങ്കിംഗ് രംഗത്തെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീനാഥ് ഇന്ദുജൂടൻ.
3: യു പി ഐ ഐ ഡി അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഐ ഡി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിർച്വൽ പേയ്മെന്റ് അഡ്രസ്സാണ്. നമ്മൾ പോസ്റ്റിലൂടെ കത്തുകൾ അയക്കുമ്പോൾ മേൽവിലാസം വേണമെന്ന് പറയുന്നത് പോലെ

0: നമുക്ക് പണം അയക്കാനും സ്വീകരിക്കാനും ഒരു ഡിജിറ്റൽ മേൽവിലാസം, അത് യു പി ഐ ഐ ഡിയിലൂടെ തരികയാണ് എൻ പി സി ഐ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. യു പി ഐ ഐ ഡി ഒരു ബാങ്ക് അക്കൗണ്ടുമായി നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ പണം അയക്കാനും പണം സ്വീകരിക്കാനും ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറോ മറ്റ് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളോ വിവരങ്ങളോ കൊടുക്കാതെ ഈ അഡ്രസ്സിലൂടെ നമുക്ക് പണം സ്വീകരിക്കാനും അയക്കാനുമൊക്കെ സാധിക്കും. ഈ യു പി ഐ കോഡിനോടനുബന്ധിച്ച് ഒരു ക്യു ആർ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി ഈ യു പി ഐ ഐ ഡി നമുക്ക് ലഭിക്കുന്നത് ഭീം ആപ്പിലൂടെയോ മറ്റ് സ്വകാര്യ പണ ഇടപാട് നടത്താൻ ഉതകുന്ന ആപ്പുകളിലൂടെയോ ഒക്കെയാണ്. ഉദാഹരണത്തിന് ഗൂഗിൾ പേ, ഫോൺ പേ, മൊബിക്വിക്ക്, അങ്ങനെ ഒരുപാട് ആപ്പുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ വാലറ്റ് സംവിധാനം, ഇപ്പോൾ പേ ടി എം വാലറ്റ് അല്ലെങ്കിൽ ആമസോൺ പേ വാലറ്റ്, ഇങ്ങനെയുള്ള വാലറ്റ് സംവിധാനം ഉപയോഗിക്കുമ്പോഴും ആ വാലറ്റ് ലിങ്ക് ചെയ്ത് നമുക്കൊരു യു പി ഐ ഐ ഡി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യു പി ഐ ഐ ഡി ഒരു അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യു പി ഐ ഐ ഡിയിലേക്ക് പണം അയക്കുമ്പോൾ ആ അക്കൗണ്ട് ട്രേസ് ചെയ്ത് ആ പണം നമ്മുടെ ബാങ്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പണം അയച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് യു പി ഐ ഐ ഡിയിൽ നിന്നാണോ പണം പോകുന്നത് ആ അക്കൗണ്ടിൽ നിന്ന് അത് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇനി യു പി ഐ ഐ ഡി എങ്ങനെ കൈകാര്യം ചെയ്യണം സുരക്ഷിതമായി, ആ യു പി ഐ ഐ ഡി നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ആ യു പി ഐ ഐ ഡി മാത്രം വെച്ച് നമുക്ക് പണവിനിമയം നടത്താൻ സാധിക്കില്ല. അതിനോടൊപ്പം യു പി ഐ പിന്ന് കൂടി വേണം. യു പി ഐ പിന്ന് നമ്മളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ മൊബൈൽ ഹാൻഡ്സെറ്റിലെ ആപ്ലിക്കേഷനിൽ മാത്രമേ ആ പിൻ നമ്പർ ലഭിക്കുകയുള്ളൂ. ആ പിൻ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പണം വിനിമയം നടത്താൻ സാധിക്കുകയുള്ളൂ. യു പി ഐ പിൻ ഒരിക്കലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇനി സാധാരണഗതിയിൽ ഒന്നിൽ കൂടുതൽ യു പി ഐ ഐ ഡി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാം. ഉദാഹരണത്തിന് എനിക്ക് ഒരു പൊതുമേഖലാ ബാങ്കിൽ അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ട് ഞാൻ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആ അക്കൗണ്ടിലേക്ക് യു പി ഐ ഐ ഡി ഒന്നോ രണ്ടോ മൂന്നോ യു പി ഐ ഐ ഡികൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും പണം ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അയക്കാനുള്ള സാധ്യതകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആ ആപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഒരു നില വരുമ്പോൾ ആ ആപ്പിൽ പോയി ആ യു പി ഐ ഐ ഡി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കുക. ഈ അനാവശ്യമായ യു പി ഐ ഐ ഡികൾ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തില്ല എങ്കിൽ, ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഒരു റിസ്ക്, ഈ പണം വിനിമയം നടത്തപ്പെടാനുള്ള ഒരു റിസ്ക് അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. യു പി ഐ പിൻ ഒരിക്കലും ഷെയർ ചെയ്ത് പുറത്തു കൊടുക്കാതിരിക്കുക.
1: സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കുമ്പോൾ അതിനൊപ്പം നമ്മളും അല്പം സ്മാർട്ട് ആകേണ്ടതുണ്ട്. കേവലം ഒരു മൊബൈൽ ആപ്പ് ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ഡിജിറ്റൽ ഉത്തരവാദിത്വം തീരുന്നില്ല. ഉപയോഗിക്കാത്ത പഴയ യു പി ഐ ഐ ഡികൾ ബാങ്കിൽ നിന്നും കൃത്യമായി ഡിലീറ്റ് ചെയ്യാനും ഓട്ടോ പേ മാൻഡേറ്റുകൾ റദ്ദാക്കാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാമെന്ന് കരുതിയിരിക്കുക. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: മുഖതർ സിഎസ്കോ ITI ഹാളിൽ മേക്ക് സെവൻ ജാം ജൂൺ ചാലപ്പുറം യൂണിറ്റിൻ്റെ ഒന്നാം വാർഷികാഘോഷം. കുണ്ടുപറമ്പ് യൂണിയൻ വായനശാലയിൽ ആതിര എം കുമാറിൻ്റെ മിനി കഥകൾ വാക പ്രകാശനം വൈകിട്ട് 5 മണിക്ക്. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് വർക്ക് എക്സിബിഷൻ രാവിലെ 11 മണിക്ക്. ഐക്യ കേരള വായനശാല ബാലവേദി സംഘടിപ്പിക്കുന്ന വായനക്കളരിയും ശില്പശാലയും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ദേവഗിരി ഇൻഡോർ സ്റ്റേഡിയം ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സാവിത്രി ദേവി സാബു മെമ്മോറിയൽ സംസ്ഥാന ജൂനിയർ അണ്ടർ 15-17 റാങ്കിംഗ് ടൂർണമെൻറ്റ് 8 മണിക്ക് തുടങ്ങും.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം രാവിലെ 9 മണി വരെയുള്ളത്. 8:07 കോഴിക്കോട്ടെത്തേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്ത് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:42. 8:32 കോഴിക്കോട്ടെത്തേണ്ട എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 17 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
7: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണ ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
6: ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന

0: രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ K ഇമ്പശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന P വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ K സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും T സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൗൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി N ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും UDF പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ബീച്ച് റൺ ഇന്ന്. കാസർഗോഡ് നിന്ന് P ജഗന്നിവാസൻ.

0: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68th തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റിജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः दिव्यानन्दझाः. अथ वार्ताः. नवदिल्ल्यां हैदराबाद हाउस स्थले अद्य विदेशमंत्री डॉक्टर सुब्रह्मण्यम जयशंकरः अमेरिका देशीयेन विदेश सचिवेन मार्को रूबियो इत्यनेन समं द्विपाक्षिक संवादं करिष्यति. एतौ क्षेत्रीय वैश्विक शांति सुरक्षा संबद्धान विषयान समेत्य अनेकेषु भिन्न विषयेषु चर्चां करिष्यतः इति आशास्ते. अमेरिका विदेश मंत्री गतदिने प्रातः चतुर्दिवसीय यात्रा प्रसंगे भारतं संप्राप्तः. द्विपक्षीय संबंधान सुदृढ़ीकर्तुं अपि च वाणिज्य रक्षोर्जा सुरक्षा प्राविधिकी हिंद प्रशांत व्यूह रचनेत्यादिषु क्षेत्रेषु सहयोग विस्तारार्थं तस्य एषा भारत यात्रा नितरां महत्वाधायिनी वर्तते. गतवासरे सः प्रधानमन्त्रिणा नरेन्द्र मोदिना सह भारतामेरिका व्यापक वैश्विक रणनीति सन्धिं सुदृढयितुं चर्चाम् अकरोत्. प्रधानमन्त्री कार्यालयस्य विज्ञप्त्यनुसारि अमेरिका विदेश मन्त्रिणा रक्षा प्राविधिकी व्यापार निवेशोर्जा सुरक्षा सम्पर्क शिक्षा पारस्परिक जनसम्बन्धादिषु विविध क्षेत्रेषु द्विपक्षीय सहयोगस्य निरंतर प्रगतेः विषये प्रधानमंत्री संसूचितः. अस्मिन् अवसरे श्रीमोदी शांति प्रयासेभ्यः भारतस्य सतत समर्थनं पुनरुदीरितवान् अपि च संभाषण कूटनीति माध्यमेन विवादानां शांतिपूर्ण समाधानाय पुनरेकदा आह्वानं कृतवान्. वाणिज्योद्योगमन्त्री पीयूषगोयलः अद्यारभ्य भारतीयव्यापारनेतॄणाम् एकेन प्रतिनिधिमण्डलेन

എന്ന ഭാരത രാജയുടെ ഒരു ചിത്രത്തിന് പേരിട്ടത് ഇദ്ദേഹത്തെ മനസ്സിൽ ഓർമ്മിച്ചിട്ടായിരിക്കുമോ എന്ന് സന്ദേഹം തോന്നാം. ഉള്ളാലെ മനസ്സ് നവിച്ച് ആരും കേൾക്കാതെ മൂളിപ്പോയി ശ്യാമസുന്ദര പുഷ്പമേ. ദേവരാജൻ മാസ്റ്ററിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് തലേന്ന് തന്നെ എത്തിയവരുടെ കൂട്ടത്തിൽ പിന്നീട് കെ രാഘവ മാസ്റ്ററെയും കാണാനിടയായി. മാക്ട എന്ന ചലച്ചിത്ര സാങ്കേതിക കലാകാരന്മാരുടെ സംഘടന ആദ്യമായി വിപുലമായ തോതിൽ സംഗീത സംഗമം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ ദേവരാജൻ മാസ്റ്ററാണ് നിർദ്ദേശിച്ചത് രാഘവൻ മാസ്റ്റർ നേരിൽ പോയി കണ്ട് പറയണം. ദേവരാജൻ മാസ്റ്റർ തന്നെ വഴിയും പറഞ്ഞു തന്നു. തലശ്ശേരിയിൽ തീവണ്ടി ഇറങ്ങി പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രത്തിനടുത്ത് ശരവണത്തിലെത്തി രാഘവൻ മാസ്റ്ററെ കണ്ടു. അവാർഡ് ശില്പങ്ങളും ബഹുമതി ഫലകങ്ങളും നിറഞ്ഞ കൊച്ചുമുറിയിൽ ഏറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടുത്ത് ഇടപഴകുവാൻ പിന്നീടൊരു അവസരമുണ്ടാകുന്നത് മാക്ടയുടെ തന്നെ ഗുരുപൂജ ചടങ്ങിന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ്. അതിനു മുമ്പേ എം ടി പറഞ്ഞ് കൂടുതൽ അറിഞ്ഞിരുന്നു. പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിനെയോ ബി ഭാസ്കർ മാസ്റ്റർ കാണാൻ എം ടി കോഴിക്കോട് ആകാശവാണി നിലയത്തിലെത്തുമ്പോൾ ചില്ലുവാതിലൂടെ കാണാവുന്ന മുറിക്കകത്ത് ബലിഷ്ഠങ്ങളായ കൈകൾ ഉയർത്തി ചലിപ്പിച്ച് ആചാനബാഹുവായ ഒരാൾ എന്തെല്ലാമോ കസർത്തഭ്യാസങ്ങൾ കാണിക്കുന്നു. അത് കണ്ട് വിസ്മയപ്പെട്ടിരുന്ന കഥ എം ടി അയവിറക്കുമായിരുന്നു. ആ കസത്ത് സംഗീത സംവിധാനത്തിൻ്റെ സമ്പ്രദായമായിട്ടാണെന്നും ആ ബലിഷ്ഠകായൻ കെ രാഘവൻ മാസ്റ്ററാണെന്നും മനസ്സിലായത് പിന്നീട്. വൈകാതെ അവർ അടുത്ത സുഹൃത്തുക്കളായി. എം ടിയുടെ നിർമാല്യത്തിന് സംഗീതം പകർന്നത് രാഘവൻ മാസ്റ്ററായിരുന്നു. മാസ്റ്ററുടെ ആദ്യ ചിത്രമായ നീലക്കുയിലിൻ്റെ കമ്പോസിംഗ് ആലുവ പുഴയുടെ ഓരത്തുള്ള ഒരു തീരത്തായിരുന്നുവെന്ന് ശോഭന പരമേശ്വരൻ നായർ ഓർമ്മിച്ചിട്ടുണ്ട്. പരമോഹനൻ അന്ന് തൃശ്ശൂരിൽ ശോഭന സ്റ്റുഡിയോ നടത്തുന്ന കാലമാണ്. ആത്മസുഹൃത്തുക്കളായ പി ഭാസ്കരനും രാമക്കാരിയേട്ടും ആലുവയിലുണ്ട്. വെയിലാറും മുമ്പേ സ്റ്റുഡിയോ വിട്ടിറങ്ങി ചങ്ങാതി ആലുവയ്ക്ക് വണ്ടി കയറും. ഓരോ ദിവസവും ഓരോ പാട്ടിൻ്റെ പുതിയ വിസ്മയാനുഭൂതിയുമായാണ് കവിയും സംഗീത സംവിധായകനും വരവേൽക്കുക. ആ പാട്ടുകൾ ഒന്നൊഴിയാതെ മലയാളി മക്കൾ ഏറ്റുപാടി. ഇന്നും നമ്മളത് ഏറ്റുപാടുന്നു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരനുഭവം പോയകാല സ്മൃതികളിൽ നീന്തി തുടിക്കുവാൻ പി ഭാസ്കരൻ മാസ്റ്ററെയും പരമവണ്ണനെയും ഒത്തുചേർത്തുകൊണ്ട് സംവിധായകൻ ജി എസ് വിജയന് വേണ്ടി ഞാൻ ഏകോപിപ്പിച്ച ഒരു ടി വി പ്രോഗ്രാമായിരുന്നു. എം ടി കൂടി ആ സ്മൃതിപട്ടത്തിൽ ഉണ്ടാകേണ്ടതുമായിരുന്നു. മറ്റേതോ പ്രോഗ്രാമിൽ മുമ്പേ ചെന്ന് പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. നിർഭാഗ്യം അതല്ല, ആ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുവാൻ ജി എസ് വിജയന് കഴിയാതെ പോയി എന്നുള്ളതാണ്. സംഗീതത്തിന്റെ ദിവ്യപ്രപഞ്ചത്തിൽ എത്തിപ്പെടും മുമ്പുള്ള കെ രാഘവന്റെ പൂർവാശ്രമം ബാല്യ കൗമാര യൗവനങ്ങളിൽ അദ്ദേഹത്തിനായി കരുതി വച്ചിരുന്നത് കണ്ണുനീരിന്റെ ഉപ്പും വറുതിയുടെ എരിച്ചിലും മാത്രമായിരുന്നു. തലശ്ശേരിയിലെ പാലായിലാണ് ജനനം. നാളൻ നക്ഷത്രവും കുറിച്ചു വയ്ക്കാൻ കാരണവന്മാർ മറന്നപ്പോൾ കാലം കുഞ്ഞുരാഘവന്റെ നിറകയിൽ സ്വർണവരകളാൽ എഴുതി വച്ചു ആഗ്രഹനാളെന്നും സംഗീത നക്ഷത്രമെന്നും ഇഷ്ടരാഗരാശിയെന്നും. കടലുമായി മല്ലിട്ട് അന്നം തേടുന്ന അച്ഛൻ കൃഷ്ണേട്ടൻ, കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ട അമ്മയും ചേച്ചിമാരും, താരാട്ടുപാടാൻ വൻ കടലും, താലോല സാന്ത്വനമായി നിത്യ ദാരിദ്ര്യവും, എന്നോ ഇടിമിന്നലേറ്റ് കരിയും മുമ്പേ കടലോരത്തെ തെങ്ങോലകൾ പണ്ടുതീർത്ത മർമ്മരശീലുകൾ, ഒരു തേങ്ങലിന്റെ ഈണത്തിൽ കടൽക്കാറ്റ് കൊണ്ടുവന്ന് കുഞ്ഞു രാഘവന്റെ കാതിൽ ഓതിക്കൊടുത്തു. അത് മറയാതെ മായാതെ ആത്മാവിലിറ്റി നിന്നു. പാടിപ്പതിഞ്ഞ പാട്ടുകൾ ഏറ്റുമൂളാൻ അന്ന് കൊട്ടകകളിൽ കോളാമ്പി പാട്ടില്ല. കാതിലെത്തിക്കാൻ അന്നാട്ടിൽ റേഡിയോ പ്രചാരത്തിലെത്തിയിട്ടുമില്ലായിരുന്നു. പാടിപ്പകർന്ന തലമുറകൾ കൈമാറിയ നാടൻ ശീലുകൾ രാഘവന് അമൃതായി. അക്കൂട്ടത്തിൽ ആരെല്ലാമോ പാടി എവിടെ നിന്നോ അലയടിച്ച് ആത്മാവിലേറ്റു മൂളിപ്പടിച്ച അർദ്ധശാസ്ത്രീയ ഗീതികൾ അവ കൂടിയായപ്പോൾ രാഘവന്റെ മനസ്സ് അവാച്യമായ അവ്യാഖ്യേയമായ ഒരനുഭൂതിക്ക് അടിമപ്പെടുകയായിരുന്നു. ജനനം തൊട്ട് മരണം വരെയുള്ള അനുഷ്ഠാനങ്ങൾക്ക് അകമ്പടിയും അനുബന്ധവുമായി അരയ സമുദായം പാടിപ്പോന്ന ശീലുകൾ ആ ഭൂപ്രദേശത്തിന്റെ സംസ്കൃതിയിലെ നിറവായിരുന്നു. കൃഷ്ണചേട്ടൻ, രാഘവന്റെ അച്ഛൻ, കടല് വിട്ട് കരയിലുള്ള നേരങ്ങളിൽ അനുഷ്ഠാന ഗായക സംഘത്തിലെ തലപ്പാട്ടുകാരനായിരുന്നത് രാഘവന് അനുഗ്രഹമായി. കൂട്ടത്തിൽ പാടാൻ കുഞ്ചു രാഘവനും കൂടി. പിന്നീട് മലയാള തനിമയുടെ നിറന്തേനിൽ ചാലിച്ച് രാഘവൻ മാസ്റ്റർ പകർന്നു നിന്ന അനശ്വര ഗാനങ്ങളിലെ നാടൻ നിറവ് കൃഷ്ണേട്ടനോടൊപ്പം ക്ഷേത്രാങ്കണങ്ങളിലും തെയ്യം

തര നിഴൽ വെട്ടത്തും നന്ദുനി താളത്തിലും ഏറ്റുപാടിയ രാവുകൾ പകർന്നു തെളിച്ചു കൊടുത്തതാണ്. അനുഷ്ഠാന രീതികൾക്കൊപ്പം മാപ്പിളപ്പാട്ടും വടക്കൻ പാട്ടും ഗസലുകളും. മിന്നി നിന്ന രാവുകൾ, തലശ്ശേരി മണ്ണിന് സ്വന്തമായിരുന്നത് രാഘവനിലെ സംഗീതാർത്ഥിയുടെ മനസ്സിൽ അധിക പ്രകാശമായി. അതിരുകളില്ലാത്ത സംഗീതം രാഘവ മനസ്സിൽ കത്തിപ്പടർന്നു കയറുകയായിരുന്നു. ബ്രണ്ണൻ ഹൈസ്കൂളിൽ തേർഡ് ഫോറം വരെയുള്ള പഠിപ്പേ രാഘവന് കിട്ടിയുള്ളൂ. സംഗീതത്തോടൊപ്പം ഫുട്ബോളും കളരിമുറകളും കൗമാര നാളുകളിൽ വികൃതിയും കുസൃതിയും വിളഞ്ഞാടിയ മനസ്സിൽ ഇടത്തട്ടുകളായി. അമ്മാമനായ കറുപ്പൻ്റെയും ഗുരുവായ സുബ്രഹ്മണ്യരുടെയും അനുഗ്രഹമാണ് പി എസ് നാരായണയ്യരുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീത പഠനത്തിനുള്ള വഴി തെളിച്ചത്. അമ്മാവൻ്റെ ഹാർമോണിയത്തിൽ നേരത്തെ നേടിയിരുന്ന പരിചയം മൂലധനമാക്കി ചവിട്ടു നാടകങ്ങൾക്ക് ഹാർമോണിയം വായിച്ചും വായ്പാട്ട് പാടിയും സമ്പാദിക്കുന്ന ചില്ലറ തുട്ടുകൾ കൊണ്ട് വേണ്ടിയിരുന്നു ഗുരുവിന് ഫീസ് കൊടുക്കാൻ. ഫുട്ബോൾ കളിയെ കാണിച്ച മിടുക്ക് മനസ്സിൽ കണ്ട് കസിനായിരുന്ന കരുണാകരൻ രാഘവനെ ബോംബെയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പിൻബലത്തിൽ നല്ലൊരു ജോലിയും ഏർപ്പെടുത്തി കൊടുത്തെങ്കിലും അതിലൊന്നും മനസ്സുറക്കാതെ രാഘവൻ സംഗീതത്തിൻ്റെ വിളികേട്ട് വഴുതി മാറി കറങ്ങി കറങ്ങി ഒടുവിൽ മദ്രാശിയിലെത്തി. കുറച്ചു നാൾ അലഞ്ഞുവെങ്കിലും ഏറെ വൈകാതെ ആകാശവാണിയുടെ മദ്രാശി നിലയത്തിൽ വല്ലപ്പോഴും റെക്കോർഡിങ്ങിന് ഊഴം കിട്ടുന്ന ശാസ്ത്രീയ സംഗീതക്കാരനായി. പ്രക്ഷേപണ കലയിലെ തേജസ്വിയായ ജി പി ശക്തിധരൻ നായരുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായതോടെ രാഘവൻ മാഷ് നിലയ ജീവനക്കാരനായി. മദ്രാശിയിൽ തുടങ്ങി ഡൽഹി വഴി കോഴിക്കോട്ടേക്ക്. തലശ്ശേരിക്കാരിയായ യശോദയെ കറാച്ചിയിൽ ചെന്ന് വധുവാക്കിയ വമ്പ് ഡൽഹി വാസക്കാലത്തെ മറ്റൊരു വിശേഷം. 37 വർഷത്തിന് ശേഷം 1976 രാഘവൻ മാഷ് ആകാശവാണിയിൽ നിന്നും വിരമിച്ചത്. അക്കാലത്തിനുള്ളിൽ സ്വാധീനമായും പ്രചോദനമായും സൗഹൃദമായും കടന്നു വന്ന എത്രയെത്ര അനുഗ്രഹ സാന്നിധ്യങ്ങൾ. പി ഭാസ്കരൻ, എം ടി, തിക്കൊടിയൻ, ഉറൂബ്, അക്കിത്തം, കക്കാട്, അവർ വഴി നേടിയെത്തിയ സിനിമകൾ, നാടകങ്ങൾ, യശസ്, അംഗീകാരം, എല്ലാത്തിനും നിമിത്തമായ ആകാശവാണി തന്നെ കുറെ കാലം അവസരങ്ങൾക്ക് നേരെ വാതിൽ കൊട്ടിയടക്കുകയും ചെയ്തത് അതിൻ്റെ പൂർവ്വകഥ. ആകാശവാണിക്ക് പുറത്ത് സംഗീത സംബന്ധമായ ജോലികൾ ചെയ്യുന്നതിന് വിലക്കേറെ നിരന്നപ്പോൾ രഘുനാഥ്, ലില്ലി, മോളി തുടങ്ങിയ പേരുകളിലായി കുറച്ചു നാൾ കർമ്മം. നീലക്കുയിലിന് ശേഷമുള്ള കാലം മലയാള സിനിമാ സംഗീതം രാഘവൻ മാസ്റ്ററുടെ കൂടെ കാലമായിരുന്നു. നാടൻ ശീലുകളും അർദ്ധശാസ്ത്രീയ ഗാനങ്ങളും അനർഗളമാ സ്രോതസ്സിൽ നിന്നും ഒഴുകി വിഷാദമത്രയും വിരമ്പി അന്തർദമനികളിൽ ത്രസിച്ചു നിൽക്കുകയും എല്ലാം ഉള്ളിലൊതുക്കി പതിഞ്ഞ വിലാപസ്തുതിയിൽ വിഷാദത്തിനും മധുരം ചാർത്തി മാസ്റ്റർ പാടിയ പാട്ടുകൾ കാലത്തെ അതിജീവിക്കുന്ന അമൂല്യ സൃഷ്ടികളായി. ഇളയരാജ രണ്ട് പേരെ മാത്രമേ മാസ്റ്റർ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഒന്ന് ഗുരു കൂടിയായ ദേവരാജൻ മാസ്റ്റർ, മറ്റൊന്ന് രാഘവൻ മാസ്റ്റർ. രാജ പറയുമായിരുന്നു, മാസ്റ്റർ എന്നാൽ അത് മാസ്റ്റർ താൻ. രാഘവൻ മാസ്റ്ററുടെ പ്രശസ്ത ഗാനമായ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ മാസ്റ്റർ തന്നെയാണ് സിനിമയിലും പാടുന്നത്. സംഗീത സംവിധാനവും ഗാനാലാപനവും മാസ്റ്റർ തന്നെ. അതൊരു കാലഘട്ടം മുഴുവൻ മലയാളി ഏറ്റുപാടിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എവിടെ നിന്നും എങ്കിലും ഒഴുകിയെത്തുന്ന കാറ്റിൽ ആ പാട്ടിൻ്റെ അലകൾ വന്നാൽ ഒരു നിമിഷം ഗൃഹാതുരത്വത്തിൻ്റെ ഊഞ്ഞാലിൽ നിന്ന് ഉയലാടാതെ സംഗീത സാന്ദ്രമായ ഒരു മനസ്സിനോട് ആഭിമുഖ്യമുള്ള ഒരാൾക്ക് കടന്നു പോകാനാവില്ല. ആ പാട്ട് രാജ പല വിധത്തിലും പാടും. ഏത് വിധത്തിൽ പാടിയാലും ആ പാട്ടിൻ്റെ അളവ് കൃത്യം കൃത്യമായി ഒരക്ഷരം പോലും ചേരാതെ വരില്ല എന്നുള്ളത് ഇളയരാജ ഈ ഗുരുസ്ഥാനീയന് നൽകുന്ന ഏറ്റവും വലിയ പ്രണാമം. സംഗീത സംവിധാന രംഗത്ത് ഒരു പാഠപുസ്തകമായാണ് ഇളയരാജ ആ ഗാനം ചുണ്ടിലേറ്റുന്നത്. അദ്ദേഹം അതെപ്പോഴും പറയാറുമുണ്ട്. ഉത്തരായനത്തിലെ ഹൃദയത്തിൻ രോമാഞ്ചം എന്ന് തുടങ്ങുന്ന പാട്ട് കേട്ടപ്പോൾ ഞാൻ ആദ്യം ധരിച്ചത് അത് അരവിന്ദൻ തന്നെ പാടിയതാണെന്നാണ്. സാന്ദ്രലയങ്ങളിൽ അരവിന്ദന്റെ ആത്മഭാവങ്ങളോട് അത്ര അടുത്ത് നിന്നിരുന്നു ആ ഗാനം. ഭാസ്കർ മാസ്റ്റർ സ്വന്തം പരിചയത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിരുന്നത് രാഘവൻ മാസ്റ്ററുടെ അറിയപ്പെടുന്ന ഗാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരുന്നു പുറത്തറിയപ്പെടാതെ ആകാശവാണിയിൽ അപ്പോഴപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ പല ഗാനങ്ങളും എന്നാണ്. അത് രേഖപ്പെടുത്തി വെക്കാൻ ആരും മെനക്കെട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ സംസ്കൃതിയുടെ നിർഭാഗ്യം എന്ന് മാത്രമേ പറയാനാകൂ. കർമ്മ തേജസ്വിയായിരുന്നു അന്ത്യനാളുകളിലും മാസ്റ്റർ. ആ മനസ്സിൽ എന്നും സംഗീത വർഷമായിരുന്നു. സമയതീരത്തിനപ്പുറത്തേക്ക് കാലം മഞ്ചലിലേറ്റി കൊണ്ടുപോയതിൽ പിന്നെയും മലയാളിയുടെ കാതിൽ
ഇത്തി തേ

0: ബി നില തുടരുന്നു ആ അഭൗമ സംഗീത മാധുരി. സംഗീതത്തിന് അല്ലെങ്കിലും എവിടെയാണ് വിരാമം? സുകൃതം സ്മര.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. മൂത്രത്തിലെ അണുബാധ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെൻസി ജോർജ്.
1: പൊതുവെ മൂത്രം അണുവിമുക്തമായിരിക്കും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ വൃക്കകളിലോ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അണുബാധ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതനുസരിച്ച് ലക്ഷണങ്ങൾ മാറിവരും. പൊതുവെ സ്ത്രീകളിലാണ് അണുബാധ കൂടുതലായി കാണപ്പെടുന്നത്. മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ശുചിത്വക്കുറവും വെള്ളം കുടിക്കുന്നതിലുള്ള കുറവുമാണ് പ്രധാന കാരണങ്ങൾ. രോഗാണുക്കൾ മൂത്രാശയത്തിലെത്തിയാൽ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും മൂത്രം നന്നായി പോവുകയും ചെയ്താൽ അവയ്ക്ക് അവിടെ വളരാനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല. എന്നാൽ യഥാസമയം മൂത്രമൊഴിക്കാതെ മൂത്രാശയത്തിൽ മൂത്രം കെട്ടിനിൽക്കുന്നത് അണുക്കൾ വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. പ്രമേഹമുള്ളവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ രക്തത്തിലും മൂത്രത്തിലുമെല്ലാം പഞ്ചസാരയുടെ അളവ് കൂടുതലായതുകൊണ്ട് ബാക്ടീരിയയ്ക്ക് വളരാനുള്ള സാഹചര്യവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവരും ഇടയ്ക്കിടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവരും പഞ്ചസാരയുടെ ഉപയോഗം നന്നായി കുറയ്ക്കേണ്ടതുണ്ട്. ഇതുമൂലം പാത്തോജനറ്റിക് ബാക്ടീരിയയുടെ അളവ് ശരീരത്തിൽ കുറയുന്നതിന് സഹായകമാവുന്നു. ഏതെങ്കിലും ഒരു കാരണത്താൽ മൂത്രം പോകുന്നതിന് കത്തീറ്റർ ഇട്ടിട്ടുള്ള ആളുകളിലും ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹോർമോണൽ വ്യതിയാനം മൂലം മൂത്രനാളി വികസിക്കുന്നത് കാരണവും യൂട്രസിന്റെ പ്രഷർ മൂലം മൂത്രം പോകാൻ തടസ്സമുണ്ടാകുന്നത് കാരണവും ഗർഭിണികളിലും യൂറിനറി ഇൻഫെക്ഷൻ സാധാരണമാണ്. മൂത്രത്തിൽ അണുബാധ ഉള്ളവർക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ പസ് സെൽസ്, RBCs, എപ്പിത്തീലിയൽ സെൽസ് എന്നിവയെല്ലാം കൂടുതലായി കാണാൻ സാധിക്കും. കുറച്ചുകൂടി സ്പെസിഫിക്കായി ഏത് ബാക്ടീരിയ ആണ് എന്നറിയാൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അൾട്രാസോണോഗ്രാഫിയും CTയും ചെയ്യേണ്ടതായി വന്നേക്കാം. ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ, മൂത്രം ഒഴിക്കുമ്പോഴോ അതിനുശേഷമോ ഉള്ള പുകച്ചിൽ, കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടെ മൂത്രം പോവുക, മൂത്രത്തിന്റെ കളറിൽ വ്യത്യാസമുണ്ടായിരിക്കുക, മൂത്രത്തിന് ദുർഗന്ധമുണ്ടായിരിക്കുക, അടിവയറ്റിലുള്ള അസഹനീയമായ വേദന തുടങ്ങിയവയാണ് UTIയുടെ ലക്ഷണങ്ങൾ. ഇതുകൂടാതെ പനിയും വിറയലും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊന്നുമില്ലാതെയും മൂത്രത്തിൽ അണുബാധ ഉണ്ടാകാം. കുട്ടികളിൽ പലപ്പോഴും കരച്ചിലോ അസ്വസ്ഥതയോ ചെറിയ പനിയോ ആണെങ്കിൽ പോലും അത് യൂറിനറി ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. മൂത്രത്തിലെ അണുബാധ ചിലപ്പോൾ വൃക്കകളെയും ബാധിക്കാറുണ്ട്. ഇത് കൂടുതൽ അപകടകാരിയാണ്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുകയും ജ്യൂസുകൾ കുടിക്കുകയും ചെയ്യുക. വ്യക്തിശുചിത്വം പാലിക്കുകയും കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുകയും പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. തൈരും മോരും കൂടുതലായി കഴിക്കുക. തൈരിലും മോരിലും അടങ്ങിയിരിക്കുന്ന ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ പാത്തോജനറ്റിക് ബാക്ടീരിയയുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു. എത്ര തീവ്രതയേറിയതും തുടർച്ചയായി ഉണ്ടാകുന്നതുമായ യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഹോമിയോപ്പതി ചികിത്സയിലൂടെ പൂർണ്ണമായി ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും.
0: മൂത്രത്തിലെ അണുബാധ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെൻസി ജോർജ്.

0: ഹലോ, നമസ്കാരം. കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: കൃഷ്ണപ്രിയ.
0: കൃഷ്ണപ്രിയ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പൊ PSC ന്റെ ക്ലാസ്സിന് പോവാണ്.
0: ഏത് മേഖലയാണ് പൊതുവിൽ താല്പര്യം?

0: കറണ്ട് അഫയേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
1: ആ, ശ്രദ്ധിക്കാറുണ്ട്.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, 79-ാമത് കാൻ ചലച്ചിത്രമേളയിലെ ക്ലാസിക് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ഫീച്ചർ സിനിമ ഏതാണ്?
1: ഒരു ക്ലൂ തരൂ.
0: ഒരു മലയാള സിനിമയാണ്, ഒരു പഴയ സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് ജോൺ അബ്രഹാമാണ്.
1: എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
0: ഉത്തരം ഞാൻ പറഞ്ഞാലോ?
1: ആ, ഓക്കെ.
0: അമ്മ അറിയാൻ കേട്ടിരുന്നോ?
1: ആ, കേട്ടിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് കിട്ടിയില്ല.
0: കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. പൊതുവിജ്ഞാന മേഖലയോടുള്ള താല്പര്യം നിലനിൽക്കട്ടെ. വീണ്ടും വിളിക്കണം.
1: ഓക്കെ, താങ്ക് യു.
0: അമ്മ അറിയാൻ എന്ന ചലച്ചിത്രമാണ് 79-ാമത് കാൻ ചലച്ചിത്രമേളയിലെ ക്ലാസിക് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ഫീച്ചർ സിനിമ. സംവിധായകൻ ജോൺ അബ്രഹാമിൻ്റെ വിഖ്യാത ചിത്രം അമ്മ അറിയാൻ 4K സാങ്കേതിക വിദ്യയിൽ പുനഃസൃഷ്ടിച്ചാണ് കാൻ ചലച്ചിത്രമേളയിലെ ക്ലാസിക് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1986 പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ ഒറിജിനൽ നെഗറ്റീവുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. ജനകീയ കൂട്ടായ്മയായ ഒഡേസയുടെ നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് നിർമ്മിച്ച ഈ ചിത്രം 4K സാങ്കേതിക വിദ്യയിൽ പുനർസൃഷ്ടിക്കാൻ നേതൃത്വം നൽകിയത് ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താല്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ അപേക്ഷിക്കണം. ഫോൺ 9495999704. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. May 27 വരെ അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട്. പൊതുപ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. കൂടുതൽ വിവരങ്ങൾ ഫോൺ 04842422275 അല്ലെങ്കിൽ 85903207794. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കോമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം June 25 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 95395906905. വയനാട് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആയുർ ആരോഗ്യ സൗഖ്യം പദ്ധതിയിലേക്ക് താൽക്കാലിക ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നീ നിയമനങ്ങൾ നടത്തുന്നു. ഡോക്ടർ തസ്തികയിലേക്ക് MBBS, TCMC രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് BSc, GNM, KNMC രജിസ്ട്രേഷൻ. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് BFarm അല്ലെങ്കിൽ DFarm, കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം നാളെ രാവിലെ 10 മണിക്ക് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ

0: പങ്കെടുക്കണം. ഫോൺ 04936247290 04936 എന്ന കോഡിൽ 247290.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: പ്രായോജകർ റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
0: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
6: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
7: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച 20 ബില്യൺ ഡോളറിലും പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ യു എസ് എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടില്ലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം

0: നിങ്ങൾ കേട്ടത് ടി എ കല്യാണത്തിന്റെ സംഗീതമേൽനോട്ടത്തിൽ എ പി കോമള പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.

ഇന്ന് രാവിലെ 9 മണിക്ക് കയ്യൊപ്പ്. ഈ പരിപാടിയിൽ ഡോക്ടർ ആർ എൽ സരിത പങ്കെടുക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം. ഉച്ചയ്ക്ക് 12:10, 12:40, രാത്രി 7:35 എവർഗ്രീൻ ഡ്വെറ്റ്സ്. വൈകിട്ട് 5 മണിക്ക് കോട്ടക്കൽ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമവും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ സംസാരിക്കുന്നു. രാത്രി 9:15 കുട്ടികൾക്കുള്ള നാടോടി കഥകൾ. 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടിയിൽ ജി ആർ ഇന്ദുഗോപനുമായി അഭിമുഖ സംഭാഷണം. 10 മണിക്ക് രവി വാസരി അഖിലഭാരതീയ സംഗീത സഭയിൽ ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിതാർ വാദനം.

0: ആകാശവാണി കോഴിക്കോട്.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
2: പറങ്കികൾക്കൊന്ന് നിലവറയിൽ തള്ളിയ കാപ്പിരി മുത്തപ്പൻ എന്ന ഭൂതത്തിനെ സേവിച്ച് സ്വത്ത് കൈയടക്കലാണ് അച്ചമ്പിയുടെ ലക്ഷ്യമെന്നും അത് കുടുംബത്തെ മുച്ചൂടും തകർക്കുമെന്നും ചീരയ്ക്കും അറിയാമായിരുന്നു. കുഞ്ഞുമാക്കോതയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പലവട്ടം അന്നംകുട്ടിത്താത്തി വന്നു പറഞ്ഞിട്ടും ചീരയ്ക്ക് ചെറുവിരലനക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, എല്ലാ അടവുകളും നോക്കി, നടന്നില്ലെന്നു മാത്രം. ആ ദുരിതത്തിന്റെ അവസാനത്തെ മുനമ്പിലാണിപ്പോൾ ചീര നിൽക്കുന്നത്. അച്ചമ്പിയുടെ വീട്ടുമുറ്റത്ത് കാപ്പിരിയുമായുള്ള അന്തിമമായ ഏറ്റുമുട്ടൽ നടക്കുകയാണെന്ന വിവരമറിയാതെ പാതിരാത്രി വണ്ടിയിൽ കയറി കാഞ്ഞിരപ്പള്ളിയിലെ 2.5 ഏക്കർ പറമ്പിലേക്ക് വന്നതാണ് ചീരയും 2 മക്കളും. പറമ്പിന്റെ അറ്റത്തോലയും മുളങ്കമ്പും കൊണ്ട് കെട്ടിയ ചായ്പിൽ കയറിയിട്ടും കഥ ചൊല്ലിക്കൊടുത്തിട്ടും ഇളയചക്കൻ കരച്ചിലടക്കുന്നുണ്ടായിരുന്നില്ല. ആ നേരത്താണ് അതിരിലൊരു ജീപ്പ് വന്നു നിന്നത്. ആണുങ്ങളുടെ സ്വരത്തിനു പുറത്ത് ജീപ്പിൽ നിന്ന് ഇരുമ്പിന്റെ ആയുധം വലിച്ചെടുക്കുന്ന സ്വരം കേട്ടു. അത് കൊടുവാളാണെന്നവൾക്ക് തീർച്ചയായിരുന്നു. ചെക്കന്റെ കൈയിലെ പാവക്കാപ്പിരിയുടെ ചെണ്ടകൊട്ട് നിലയ്ക്കുകയും അവൻ ഉച്ചത്തിൽ കരച്ചിൽ തുടങ്ങുകയും ചെയ്തത് തെറ്റായ സമയത്തായിരുന്നു. അവൾ മക്കളെ 2 ഇരുട്ടിന്റെ മറയിലേക്ക് ഒളിപ്പിച്ചിട്ട് പതുക്കെ എണീറ്റു. അവളാ ചായ്പിനകമാകെ ഒന്ന് പരതി. കൈപ്പിടിയൊടിഞ്ഞ ഒരു തൂമ്പ മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. പുറത്തുനിന്ന് ആളുകൾ നടന്നെടുക്കുന്ന സ്വരം കേട്ടതും വേമ്പനാട്ട് കായലിലൂടെ കുതിരവേഗത്തിൽ പായുന്ന ഓടിവള്ളത്തിന്റെ കരുത്ത് കൈകളിലേക്ക് ഇരച്ചുകേറി. വാതിൽ ചവിട്ടി തുറന്നു വന്ന പുരുഷരൂപത്തിന് നേർക്കവൾ കരവാളുകണക്ക് പിടിച്ച തൂമ്പയുമായി പാഞ്ഞടുത്തു. എതിരെ നിന്നുള്ള വടിവാളിന്റെ മിന്നായം പോലുള്ള വീശലിൽ നിന്നുയർന്ന കാറ്റ്

0: ചീരയുടെ മകളുടെ മുഖത്ത് ചോരത്തുള്ളികൾ തെറിപ്പിച്ചു. തെറിച്ച് തിണ്ണേലി വീണ ചീരയുടെ തലയിലേക്ക് നോക്കി സ്വരമില്ലാതെ വാപൊളിച്ച് കരഞ്ഞ മകളുടെ നേരെയായിരുന്നു വടിവാളിന്റെ അടുത്ത നീക്കം. ആ നിമിഷം ചെണ്ടകൊട്ടുന്ന കാപ്പിരിയേയും കൊണ്ട് ഇളയ ചെക്കൻ കൂരയ്ക്കു പിന്നിലൂടെ പരക്കം പാഞ്ഞിരുന്നു. പിന്നാലെ വടിവാളും കുന്തമുനകളും പായുകയായി. കൂരയിലെ കുഞ്ഞിരുട്ടിൽ അമ്മയുടെയും മകളുടെയും ചോരയിൽ കുതിർന്നുപോയ തലകൾ ചേർന്നുകിടന്നു. ഇരുതലയിൽ നിന്നും ഒഴുകിപ്പരന്ന ചോരച്ചാൽ അവരെ ഒന്നാക്കി. കുടിലിനു പുറത്ത് ചെക്കന്റെ വാവിട്ട നിലവിളി പോലും കേൾക്കാനാകാതെ അവർ ചോരയാൽ ബന്ധിതരായി അങ്ങനെ കിടന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന സംഭവം. എന്നാൽ ഇനിയും ഈ ചരിത്രം വെളിപ്പെടാനുള്ള സമയമായിട്ടില്ല. നേരത്തെ പറഞ്ഞുവച്ച കഥകളിൽ നിന്നും രേഖകളിൽ നിന്നും കാണാതെ പോയ ഉണ്ണിച്ചക്കൻ എന്ന പോലീസുകാരൻ മടങ്ങിവരുമ്പോൾ മാത്രമേ ഈ വിവരണം സത്യമാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളും യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും അറിയാനാകൂ. രേഖകളിൽ പോലുമില്ലാത്ത ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുറച്ചുകാലം ജോലി ചെയ്യുക മാത്രമല്ല, അയാൾ പഴയൊരു കേസിന് തുമ്പുണ്ടാക്കുകയും ചെയ്തു എന്ന വസ്തുത സിഐ ബെഞ്ചമിന്റെ ഉറക്കം കെടുത്തിയില്ലെങ്കിലേ അതിശയമുള്ളൂ. അത്രയും കാലത്തെ സർവീസിനിടയിൽ കനമുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടുള്ള ആളല്ല അയാൾ. ഇപ്പോഴുണ്ടായ ഈ കാണാതാകൽ ഒരു തരത്തിലും വിശദീകരിക്കാൻ അയാൾക്ക് സാധിക്കില്ലെന്നത് വ്യക്തമാണ്. അതിലുപരി ഇക്കാര്യം തന്റെ മേലുദ്യോഗസ്ഥരും കീഴ്ജീവനക്കാരും അറിയാതെ കൊണ്ടു നടക്കുകയും ഒപ്പം ഈ ദുരൂഹത അഴിച്ചെടുക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന കാര്യത്തിൽ അദ്ദേഹം ബോധവാനായിരുന്നു.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
5: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: ആകാശവാണി കോഴിക്കോട്.
10: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
11: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
12: നിങ്ങളുടെ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പതിവ് പോലെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പരിപാടി ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച രണ്ടാമത്തെ നാടകം കാൺക കടലിനെ കൺതുറക്കാതെ, അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ്. മറ്റു കത്തുകളെല്ലാം നമുക്ക് അടുത്ത തവണ നോക്കാം.
11: അരങ്ങ് കാണാത്ത നടന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആകാശവാണി കോഴിക്കോട് ഒരുക്കിയ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം റേഡിയോ നാടകോത്സവത്തിലെ മിന്നും താരമായി മാറി. മൺമറഞ്ഞുപോയ തിക്കോടിയന്റെയും രാഘവൻ മാഷിന്റെയും ഉറൂപിന്റെയും ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേൾപ്പിച്ചത് പുതിയ തലമുറയ്ക്ക് കേൾക്കാനും പഴയ തലമുറയ്ക്ക് ഓർമ്മ പുതുക്കാനുമുള്ള അവസരമാണ് സൃഷ്ടിച്ചത്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ചില ഏടുകളും കോഴിക്കോട് നിലയത്തിന്റെ ബാല്യകാലവും നാടകത്തിലൂടെ അനാവരണം ചെയ്തത് വളരെ ഹൃദ്യമായി. നാടകരചനയും സംവിധാനവും നിർവഹിച്ച KV ശരത്ചന്ദ്രനും അഭിനേതാക്കൾക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. കത്തയച്ചത് EK ഗോവിന്ദൻ മാസ്റ്റർ ചീക്കിലോട്.
12: തിരുവനന്തപുരത്തെ സുധീർ പരമേശ്വരന്റെ പ്രതികരണമാണ്. കാലവും ചരിത്രവും ശബ്ദവും ഉചിതമായ വിധത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. 1960-70 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ശബ്ദവിന്യാസത്തിന് സാധിച്ചു. AI സാങ്കേതിക വിദ്യയിൽ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളെ മെരുക്കിയെടുത്ത ബോബി സി മാത്യുവിന് പ്രത്യേക അഭിനന്ദനം. എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്ത് റേഡിയോയിൽ ആദ്യമായിട്ടാണ് ഈ പരീക്ഷണം.
11: ഓരോ ശ്രോതാവും ബാഹ്യനേത്രങ്ങൾ അടച്ച് മനസ്സിന്റെ ഉൾക്കണ്ണുകളിലൂടെ തിക്കോടിയൻ എന്ന മനുഷ്യനെയും കലാകാരനെയും അദ്ദേഹത്തിന്റെ നീതിബോധത്തെയും കടലോളം ആഴത്തിൽ തൊട്ടറിയുകയായിരുന്നു. സാധാരണ ശബ്ദനാടകത്തിനപ്പുറം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി ഏറെ പുതുമയോടെയാണ് കോഴിക്കോട് ആകാശവാണി അവതരിപ്പിച്ചിരുന്നത്. കഥാപാത്രങ്ങൾക്ക് ശബ്ദവും ഭാവവും നൽകിയവരെല്ലാം വളരെ നന്നായി. പശ്ചാത്തല സംഗീതം ഏറെ ഹൃദ്യം. നാടകരചനയും സംവിധാനവും നിർവഹിച്ച KV ശരത്ചന്ദ്രനും കോഴിക്കോട് ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് മജീദ് ശിവപുരം.

0: യശശരീരനായ കലാകാരൻ തിക്കോടിയൻ മാഷിൻ്റെ ജീവിത പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു ഏട് ഹൃദ്യമായാണ് നാടകത്തിലൂടെ ആവിഷ്കരിച്ചത്. ഓരോ അഭിനേതാക്കളും തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളോട് അങ്ങേയറ്റം നീതി പുലർത്തി. ആദ്യ ഭാഗത്തുള്ള അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴങ്ങൾ വ്യക്തമാക്കുന്ന സംഭാഷണ ശകലങ്ങൾ, മകളുടെ ആത്മകഥങ്ങൾ, എല്ലാം ഉള്ളിലുണർത്തിയത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് വിവേചിച്ചറിയാനാവാത്ത വികാരാനുഭൂതി. സത്യത്തിൽ കരയുകയായിരുന്നില്ലല്ലോ ഞാൻ. നാടകത്തിൻ്റെ ശീർഷകം പോലും കവിത പോലെ മനോഹരം. പി ആർ ദേവിയുടേതാണ് ഈ പ്രതികരണം. എം ജി ധരൻ തൃക്കരിപ്പൂരിൻ്റെ പ്രതികരണം ഇങ്ങനെ: ആകാശവാണിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആകാശവാണിയുടെ ചരിത്രവും അയാളെന്ന കടലിനെയും കൂടുതൽ അടുത്തറിയാൻ ഈ നാടകം വഴി കഴിഞ്ഞു. തിക്കോടിയൻ മാഷ് സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു എന്ന് കേട്ടിരുന്നു. പക്ഷേ പോരാട്ടത്തിൻ്റെ തീവ്രത തിരിച്ചറിഞ്ഞത് നാടകത്തിലൂടെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ലഭിച്ച അഭിനയ മുഹൂർത്തം പുഷ്പചേച്ചി സഫലമാക്കി.
1: ശബ്ദസാധ്യതയെ മാത്രം ഉപയോഗപ്പെടുത്താനാവുന്ന റേഡിയോ നാടകങ്ങളെ ജനകീയമാക്കുന്നതിൽ തിക്കോടിയൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. തിക്കോടിയന്റെ ജീവിതകഥ ഒപ്പം കോഴിക്കോട് ആകാശവാണിയുടെ പഴയകാല ചരിത്രവും AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി വളരെ മനോഹരമായി വരച്ചു കാട്ടിയ നാടകം കഥാപാത്രങ്ങളെ ജീവസുറ്റതാക്കി മാറ്റിയ അഭിനേതാക്കൾക്കും അണിയറ ശില്പികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
0: പത്തിയൂർ ശ്രീകുമാറിന്റെ കത്താണ് ആലപ്പുഴയിൽ നിന്ന്. കൈവിട്ട് പോകാവുന്ന അവതരണത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ സംവിധാന മികവ്. ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരും കഥാപാത്രമാകുമ്പോൾ ചെറിയൊരു ചലന വ്യത്യാസം മതി അവതരണത്തിൻ്റെ ഏകാഗ്രത നഷ്ടമാകാൻ. ശബ്ദം കൊണ്ട് അരങ്ങെന്ന പുതിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അഭിനേതാക്കൾക്കും രചനയും സംവിധാനവും നിർവഹിച്ച ശരത്ചന്ദ്രനും മറ്റു സഹായികൾക്കും അഭിനന്ദനങ്ങൾ.
1: പാലക്കാട് കുത്തനൂരിൽ നിന്നും അക്ഷര ബാലകൃഷ്ണൻ കത്തയച്ചിട്ടുണ്ട്. കാൺക കടലിനെ കൺതുറക്കാതെ. ആകാശവാണിയുടെ അനന്ത സാധ്യതകളെ തിരിച്ചറിഞ്ഞ നാടകം ഏറെ ഹൃദ്യമായി. കാപട്ടിലേശമില്ലാത്ത നിഷ്കളങ്കതയും എല്ലാം മറയില്ലാതെ തുറന്നു പറയാനുള്ള കരളുറപ്പും പൊങ്ങച്ചങ്ങളും പൊള്ളത്തരങ്ങളും തൊട്ടു നീണ്ടാത്ത അരങ്ങ് കാണാത്ത നടനെ വായിച്ചാണ് ഞാൻ തിക്കോടിയനെ കൂടുതൽ അറിയുന്നത്. ആ ചിത്രം ഒളിമങ്ങാതെ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഇവിടെ നാടകവും ഒട്ടും നിരാശപ്പെടുത്തിയില്ല.
0: അണ്ടല്ലൂരിൽ നിന്ന് കാർത്തിക. കോഴിക്കോട് ആകാശവാണിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് നല്ല ഒരറിവായിരുന്നു ഈ അവതരണം. കണ് തുറക്കാതെ കണ്ട കടൽ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. ആകാശവാണി ജീവനക്കാരുടെ ജീവചരിത്രത്തോടൊപ്പം സ്വാതന്ത്ര്യസമര സേനാനികളെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒന്നാന്തരം നാടകം.
1: പേരാമ്പ്ര ചേനോളി നിന്നും വിശ്വനാഥൻ ആലത്താണ് കത്തയച്ചിരിക്കുന്നത്. 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പുനഃപ്രക്ഷേപണം ചെയ്ത നാടകം കേട്ടു, അല്ല കണ്ടു എന്ന് കുറിച്ചാലും ശരിയാകില്ലേ. അരങ്ങ് കാണാത്ത നടനെയും കൂട്ടുകാരെയും നാടകം കേട്ടുകൊണ്ട് കണ് തുറക്കാതെ കാണാൻ ശ്രമിച്ചു. കണ്ണുനീർ നിറഞ്ഞു തുളുമ്പി കണ് തുറന്നു. എന്നാൽ തിക്കോടിയനും മകളും സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് ആകാശവാണി ശ്രോതാക്കൾക്ക് നൽകിയ നാടകാനുഭവം വിജയപീഠത്തിൽ നിൽക്കുന്നു. അഭിനന്ദനങ്ങൾ, സന്തോഷം.
0: ഗിരിജ പെരുവെമ്പിന്റെ കത്ത് പാലക്കാട് നിന്ന്. തിക്കോടിയനും മകളും എന്നോ മനസ്സിൽ ചേക്കേറിയതാണെങ്കിലും കടലിന്റെയും ആകാശവാണിയുടെയും പശ്ചാത്തലത്തിൽ തിക്കോടിയന്റെ ആത്മകഥയിലൂടെ സഞ്ചരിച്ചപ്പോൾ അറിയാതെ കണ്ണുകൾ ഏറനായി, മനസ്സിൽ നൊമ്പരമായി. കടലും കടൽ തീരവും തിക്കോടിയന്റെ ഇതിഹാസ ജീവിതവും മകൾ പുഷ്പയും എല്ലാം വളരെ ഹൃദയഹാരിയാം വിധം തയ്യാറാക്കി അവതരിപ്പിച്ചവർക്ക് ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ.
1: RK രവിലിന്റെ കത്താണ്. നാടകോത്സവം തിരിച്ചു വന്നതിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും രേഖപ്പെടുത്തുന്നു. മുഴുവൻ നാടകങ്ങളും ശ്രോതൃസുഖമേകിയില്ല എന്ന പ്രയാസത്തോടെയാണ് ഈ ഒരു കത്ത് എന്നുകൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നാടകോത്സവത്തിലെ മിക്കവാറും എല്ലാ നാടകങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകത്തെക്കുറിച്ചുള്ള അഭിപ്രായം വായിക്കാം. കടലിനെ കൺതുറന്ന് കാണാനാണ് ശ്രീ KV ശരത്ചന്ദ്രന്റെ നാടകം പ്രേരണയാകുന്നത്. ഒരു ഡോക്യുമെന്ററിയെ തോന്നിയ നാടകം പിന്നീട് നാടകാന്ത്യത്തിൽ തികച്ചും നാടകീയമായി. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ.
0: ഡോക്ടർ ഷീല മാത്യുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: തിക്കോടിയൻ മാഷിന്റെ നാടകം കരയിച്ചു കളഞ്ഞല്ലോ, ഗ്രേറ്റ്. മിനി ചന്ദ്രന്റെ അഭിപ്രായമാണ്: കാൺക കടലിനെ കൺതുറക്കാതെ, മികച്ച അവതരണം. മൂന്നുപേരുടെ ശബ്ദം ഒരേ സമയം അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. AIയുടെ സഹായത്തോടെയാണ് എന്ന് അവസാന വിവരണത്തിലൂടെ പറയുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. കീഴരിയൂർ ബോംബ് കേസിനെപ്പറ്റി അച്ഛൻ പറഞ്ഞു തന്ന അറിവുണ്ട്. അതിൽ തിക്കോടിയൻ ചോദിക്കുന്ന അതേ ചോദ്യം ഞങ്ങൾ ശ്രോതാക്കളും മനസ്സിൽ ചോദിച്ചു. അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന ചോദ്യം. നാടകം അവതരിപ്പിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ആലപ്പടമ്പ് നിന്നും CT ശശിയുടെ കത്താണ്. മികച്ച ഒരു പരീക്ഷണാത്മക നാടകാനുഭവം പ്രദാനം ചെയ്തതിന് നന്ദി. ആത്മപ്രകാശനം പോലെ ഒരു മാധ്യമം അതിന്റെ ആത്മാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവും ദേശീയ

0: പ്രസ്ഥാനവും ജനകീയ വിഷയങ്ങളും കലാകാരന്മാരുടെ ജീവിതത്തിൽ എത്രത്തോളം സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് ആ നാടകം ഓർമ്മപ്പെടുത്തി. കെ വി ശരത്ചന്ദ്രന്റെ സംവിധാനം മികച്ചതായി, അഭിനന്ദനങ്ങൾ.
1: ബീനാ നാരായണൻ എഴുതുന്നു, നാടകം കേട്ടു, പുഷ്പചേച്ചിയെ അപ്പോൾ തന്നെ കാണണമെന്ന് തോന്നിപ്പോയി. കീഴരിയൂർ ബോംബ് കേസിൽ കെ ബി മേനോനടക്കം മൂന്ന് പേരുടെ പേരാണ് പഠിച്ചിരുന്നത്. തിക്കോടിയൻ ഒരു സ്വാതന്ത്ര്യസമര സേനാനി കൂടിയാണെന്നുള്ളത് എനിക്ക് പുതിയ അറിവായിരുന്നു. മികച്ച ശ്രവ്യാനുഭവം സമ്മാനിച്ച ടീം അംഗങ്ങൾക്ക് നന്ദി. രാഗാ പൂവത്തൂരിൻ്റെ അഭിപ്രായമാണ്, വേറിട്ട് നിന്ന മൂല്യമുള്ള കലാസൃഷ്ടിയായിരുന്നു അത്. പ്രമേയത്തിലെ പഴമയെ സ്പർശിച്ച പുതുമയും കോലാഹലം കലരാത്ത അനുയോജ്യമായ പശ്ചാത്തല സംഗീതവും അതുപോലെ ശബ്ദം നൽകിയവരുടെ പങ്ക് കഥാപാത്രങ്ങൾക്ക് ഉയിര് നൽകുകയും ചെയ്തപ്പോൾ നാടകോത്സവത്തിലെ പൂർണ്ണത തൊട്ട കലാസൃഷ്ടിയായി മാറി ഈ നാടകം.
0: പ്രിയയുടെ പ്രതികരണം ഇങ്ങനെയാണ്: നാടകം കേട്ടു, എല്ലാവരും നന്നായി, മേനോൻ കിടിലൻ, ഒന്നായ നിന്നേഹ, മൂന്നായി പണിതെടുത്ത ബോബി സി മാത്യു അപാരം, കുട്ടി ഉഗ്രനായി, ആകാശത്തിലേക്ക് അലിഞ്ഞു പോകുന്നതെന്ന് തിക്കു പറയുന്ന റേഡിയോ നാടകത്തിന്റെ നിർവചനത്തിലെ കടൽ മുഴക്കം ഒരിക്കലും മറക്കില്ല. ആകാശവാണിക്കാരൻ ശരത്തിന് അവിടുന്ന് ഇറങ്ങുമ്പോൾ ആകാശവാണിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട്. ശരത്തിനും പുഷ്പയ്ക്കും സ്നേഹം.
1: മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ അക്ബർ സിയുടെ പ്രതികരണം: തിക്കോടിയന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഉദാത്തമായ സൃഷ്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് തിക്കോടിയൻ, ഉറൂബ്, രാഘവൻ മാസ്റ്റർ എന്നിവരുടെ യഥാർത്ഥ ശബ്ദങ്ങളെ ബോബി സി മാത്യുവിന്റെ ഡബ്ബിങ്ങിനൊപ്പം രൂപപരിണാമം വരുത്തി അവതരിപ്പിച്ചത് അത്യപൂർവവും കൗതുകമുണർത്തുന്നതുമായ ഒരു ശ്രവ്യാനുഭവമായി. തിക്കോടിയന്റെ മകൾ, ആകാശവാണിയിലെ മുൻകാല ഉദ്യോഗസ്ഥ പുഷ്പ നേരിട്ട് നാടക കഥാപാത്രമായും ആഖ്യാതാവായും അരങ്ങിലെത്തിയത് നാടകത്തിന് നവീനമായ ഒരു ദാർശനിക തലം സമ്മാനിച്ചു.
0: നാടകോത്സവത്തെപ്പറ്റിയും ആകാശവാണിയുടെ മറ്റു പരിപാടികളെക്കുറിച്ചും ഒട്ടനവധി സന്ദേശങ്ങളും കത്തുകളും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച നമുക്കതിലേക്ക് പോവാം. ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
1: തുടർന്നും നിങ്ങളുടെ പ്രതികരണങ്ങളും കത്തുകളും അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673032.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: ആകാശവാണി, കോഴിക്കോട്.

0: കൃഷിദീപം.
1: ബീജാമൃതം തയ്യാറാക്കുന്നതിനായി നാടൻ പശുവിന്റെ പുതിയ ചാണകം 5 കിലോ, നാടൻ പശുവിന്റെ ഗോമൂത്രം 5 ലിറ്റർ, കൃഷിയിടത്തിലെ മണ്ണ് 50 മുതൽ 100 ഗ്രാം വരെ, കാൽസ്യം ക്ലോറൈഡ് 50 ഗ്രാം, 20 ലിറ്റർ വെള്ളം, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി 24 മണിക്കൂർ പുളിക്കാൻ വെക്കണം. വിത്തുകൾ പേസ്റ്റ് രൂപത്തിലുള്ള ഈ ജീവാമൃതത്തിൽ പുരട്ടി തണലിൽ ഉണക്കി ഉപയോഗിക്കാം. 5 കിലോ വിത്തിന് ഏകദേശം 1 കിലോ ബീജാമൃതം മതിയാകും. മെച്ചപ്പെട്ട ബീജാകുരണത്തിനും ശക്തമായ വേരുവളർച്ചയിലൂടെ പോഷകങ്ങളും വെള്ളവും മെച്ചപ്പെട്ട രീതിയിൽ ആഗിരണം ചെയ്യുന്നതിനാൽ തൈകളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്കും നല്ല വിളവിനും ഇത് സഹായിക്കും. ഘനജീവാമൃതം തയ്യാറാക്കുന്നതിനായി 150 ലിറ്റർ നാടൻ പശുവിന്റെ പുതിയ ചാണകം, 2 കിലോ പയറുപൊടി, 1 കിലോ ശർക്കര, കൃഷിയിടത്തിലെ മണ്ണ് 50 മുതൽ 100 ഗ്രാം വരെ, നാടൻ പശുവിന്റെ ഗോമൂത്രം ആവശ്യത്തിന് ചേർത്ത് എല്ലാം കൂട്ടിയിളക്കിയതിനു ശേഷം 2 മുതൽ 4 ദിവസം വരെ തണലത്ത് ഉണക്കണം. വലിയ കട്ടകൾ ഉടച്ച് ചെറിയ കട്ടകളാക്കിയതിനു ശേഷം കൃഷിയിടത്തിൽ 800 മുതൽ 1000 കിലോ വരെ 1 ഏക്കറിന് അടിവളമായി ഉപയോഗിക്കാം. വിളദൈർഘ്യം അനുസരിച്ച് മണ്ണിൽ വീണ്ടും മേൽവളമായും കൊടുക്കാവുന്നതാണ്. 6 മാസത്തോളം ഇത് ചണച്ചാക്കുകളിൽ സൂക്ഷിച്ചു വയ്ക്കാം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കഥാനേരത്തിൽ കേൾക്കാം യു കെ കുമാരൻ എഴുതിയ കഥ, ഉമ്മയുടെ കാമുകൻ.
1: ഇതാ ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്റെ ഉമ്മയുടെ കാമുകനാണ്. ഏറെ നേരമായി അവർ ഉമ്മറക്കോലായിൽ ഇരുന്നും നിന്നും സംസാരിക്കുന്നു. ഇടയ്ക്ക് അടക്കി പിടിക്കും, പിന്നീട് ഒരു ദീർഘനിശ്വാസത്തിലും അവസാനിപ്പിക്കുന്ന അവരുടെ സംഭാഷണങ്ങൾ എന്തിനെക്കുറിച്ചാണെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ശ്രദ്ധിക്കാമായിരുന്നിട്ടും എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നിയില്ല. അവർക്ക് പറയാനുള്ള ദുരിതപ്പാടുകളെല്ലാം അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ. എന്നാലും എനിക്കത് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു കൗതുകത്തിന് വേണ്ടി ഞാനതിനെക്കുറിച്ച് ഓർത്തില്ലെന്നുമില്ല. മഴയില്ലാത്തതു കാരണം രാത്രിയുണ്ടാവുന്ന അസഹ്യമായ ഉഷ്ണത്തെക്കുറിച്ചും വെള്ളം കിട്ടാത്തതു കാരണം വാടിപ്പോകുന്ന മുളകുവള്ളിയെക്കുറിച്ചും അവർ സംസാരിച്ചിരിക്കാം. പിന്നീട് പൊഴിഞ്ഞുപോയ ഭൂതകാലത്തിൻ്റെ ഏതെങ്കിലും ഒരോർമ്മ ദുർബലമായ വിരലുകളിൽ താങ്ങിയെടുത്ത് അയാൾ ഉമ്മയുടെ നെഞ്ചിനു നേരെ എറിഞ്ഞിട്ടുമുണ്ടായിരിക്കാം. തെങ്ങുകളിൽ നിന്നും മച്ചിങ്ങ വീഴുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് കുളപ്പടവിലിരുന്ന് പെണ്ണിനെ മച്ചിങ്ങയെടുത്തെറിഞ്ഞ് പേടിപ്പിച്ച കഥ ഓർമ്മിപ്പിക്കുവാൻ പഴയ സാന്ത്വനത്തിൻ്റെ തേങ്ങൽ കണക്കെ നിശബ്ദത അവർക്കിടയിൽ കടന്നുവന്ന് അവരെ അന്യരാക്കുന്നതും എനിക്കറിയാമായിരുന്നു. പോവുമ്പോൾ എന്നും അയാൾ എന്നോട് യാത്ര ചോദിക്കുന്നു. വീണ്ടും വരണമെന്നും പറഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങുന്നതുവരെ ഞാൻ അയാളെ അനുഗമിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ ഇതാവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മയുടെ കാമുകനെ സ്നേഹപൂർവം യാത്രയച്ചുകൊണ്ട് മടങ്ങിയെത്തുമ്പോൾ ഉമ്മ എന്നും പറയാറുണ്ട്, നിനക്കും കൂടി അങ്ങോളം പോകുമായിരുന്നില്ലേ, അയാൾ വയിലെങ്ങാനും തപ്പി വീണാലോ. അയാൾ രാത്രിയാവും മുമ്പേ കുടിയിലെത്തുമെന്നും പറഞ്ഞ് ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നു.

0: ഉമ്മയും ഞാനും ആ വീട്ടിൽ തനിച്ചാകുന്നു. മുമ്പത്തെപ്പോലെ ഉമ്മ ഉമ്മയുടെ ലോകത്തും ഞാൻ എന്റെ ലോകത്തും. ഞങ്ങൾക്കു തമ്മിൽ ഒന്നും സംസാരിക്കാനില്ലെന്ന അവസ്ഥ ഞങ്ങളെ രണ്ടുപേരെയും അസ്വസ്ഥരാക്കുന്നു. മച്ചിൻപുറത്ത് ഒരു എലി ചാടിക്കളിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഏറെ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ കിണറ്റിൻകരയിൽ ഒളിച്ചിരിക്കുന്ന പൂച്ചയുടെ പതിഞ്ഞ നഖങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു മാടപ്പിറാവിനെപ്പറ്റി. ഞങ്ങൾക്കിടയിൽ പറയാനിപ്പോൾ ഒന്നുമില്ല. സ്നേഹബന്ധത്തിൻ്റെ ശുദ്ധമായ ശാന്തത മാത്രം. ബാപ്പ മരിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ഒറ്റപ്പെടുന്നത്. രണ്ടുപേർക്കും അത് അവിശ്വസനീയമായിരുന്നു. ബാപ്പയ്ക്ക് എപ്പോഴെങ്കിലും മരണമുണ്ടാകുമെന്ന് സങ്കൽപ്പിക്കുവാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നിട്ടും ബാപ്പയ്ക്ക് മരിക്കേണ്ടി വന്നു. ബാപ്പ ഒരു സ്വപ്നം പോലെയായിരുന്നു ഞങ്ങൾക്ക്. എപ്പോഴും ഞങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. ബാപ്പ ഒരു ദിവസം മച്ചിൻപുറത്ത് തൂങ്ങി നിൽക്കുന്നത് ഞാനും ഉമ്മയും ഒന്നിച്ചാണ് കണ്ടത്. ആ കാഴ്ച ഭീകരമായിരുന്നുവെന്നാണ് എല്ലാവരും പറയുന്നത്. ഉമ്മ അതുകണ്ട് ബോധം കെട്ടു വീണു. ബാപ്പ എന്തിനാണ് ഒറ്റയ്ക്ക് കയറിൽ തൂങ്ങാൻ പോയതെന്നാണ് ഞാൻ ആലോചിച്ചത്. കൂടെ ചെല്ലുവാൻ എന്നെ കൂടി വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ കൂടി പോകുമായിരുന്നു. അപ്പോൾ മാത്രമാണ് ബാപ്പ സ്നേഹശൂന്യനാണെന്ന് എനിക്ക് തോന്നിയത്. ബാപ്പ ഇല്ലാതായതോടുകൂടി ഞങ്ങൾക്കാരെക്കുറിച്ചും പറയാനില്ലാതായി. ആർക്കും ഞങ്ങളോടും. ആ വലിയ വീട്ടിൽ പരസ്പരമൊന്ന് കലഹിക്കാൻ പോലും ഞങ്ങൾ മറന്നുകഴിഞ്ഞിരുന്നു. അതോടൊപ്പം ഉമ്മയോട് എന്തെങ്കിലും പറയണമെന്നുള്ളതും ഞാൻ മറക്കുകയായിരുന്നു. ഉമ്മ ആവശ്യപ്പെടുന്നു എന്തെങ്കിലും ഇടയ്ക്കിടെ സംസാരിക്കണമെന്ന്. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? ബാപ്പ നൽകിയ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മ വികാരാധീനയാകുന്നു. ഉമ്മ എനിക്ക് നൽകുന്ന സ്നേഹത്തെക്കുറിച്ച് ഉമ്മയോട് പറയാനും വയ്യ. ഒടുവിൽ സംസാരിക്കുവാൻ ഒന്നുമില്ലാതാവുന്നു എന്ന അവസ്ഥ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെപ്പോലും ബാധിക്കുമോ എന്ന് ഞാൻ ഭയന്നു. ഒരിക്കൽ ഉമ്മ തന്നെ എന്നോടത് സൂചിപ്പിച്ചു. അത് ഞെട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കുകയും ചെയ്തു. മച്ചിൽ തൂങ്ങി നിൽക്കുന്ന ബാപ്പയുടെ മുഖഭാവമായാണ് ഉമ്മ എന്റെ മുമ്പിൽ വന്നത്. എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ മുണ്ടാതിരുന്നാലേ നിന്നെ ഞാൻ തച്ചുകൊല്ലും. ഉമ്മയുടെ ദേഷ്യം എന്നെ ഏറെ സന്തോഷിപ്പിച്ചുവെങ്കിലും ഞങ്ങളുടെ ബന്ധത്തിൽ സാരമായ എന്തോ അപകടം സംഭവിക്കുവാൻ പോകുന്നുണ്ടെന്നതിൻ്റെ സൂചനയായി അതെനിക്ക് തോന്നി. ഉമ്മയുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. ഉമ്മ എന്നെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ഉമ്മ എന്നെ തല്ലിക്കൊല്ലാൻ വരുമെന്നു തന്നെ ഞാൻ കരുതി. അല്ലെങ്കിൽ മച്ചിലൊരു വൃത്തികെട്ട സത്തുമായി ഉമ്മ കയറിൽ തൂങ്ങിയേക്കും. ഇത് രണ്ടും ഒരർത്ഥത്തിൽ ഒന്നു തന്നെ. ഇതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചത് എന്റെ ഉമ്മയുടെ കാമുകന്റെ വരവായിരുന്നു. പതിവ് പോലെ സംസാരിക്കാൻ ഒന്നുമില്ലാതെ ഉമ്മറത്തിണ്ണയിൽ ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുമ്പോഴാണ് വഴിയിൽ ശബ്ദം കേട്ടത്. പഴയ കടലാസ് വിൽപ്പനക്കാരന്റേതായിരുന്നു അത്. ആ ശബ്ദം കേട്ടപ്പോൾ മച്ചിൻപുറത്ത് പഴയ കടലാസുകളുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. ബാപ്പ കേസ് നടത്തിയിരുന്ന പഴയ കോടതി പ്രമാണങ്ങൾ മച്ചിൻപുറത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു. അതിലൊരു പ്രമാണത്തിന്റെ അക്ഷരപ്പിശകുകൊണ്ടാണ് ബാപ്പ ആത്മഹത്യ ചെയ്തതെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൂടി ആ മച്ചിൻപുറത്തു നിന്നും മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, അയാൾ വന്നാൽ ഉമ്മയ്ക്കും എനിക്കുമിടയിലുള്ള നിശബ്ദത തെല്ലുനേരം അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് കടലാസുകാരനെ ഞാൻ വിളിച്ചു. കടലാസുകാരൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഉമ്മയെ കണ്ടത്. ഉമ്മ അയാളെ കാണുകയും ചെയ്തു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തിരിച്ചറിയൽ അവിടെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാളെ കണ്ടയുടൻ ഒരു നിലവിളിയോടെ ഉമ്മ അകത്തേക്കോടി. ബാപ്പയുടെ മൃതദേഹം കണ്ടപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഉമ്മ നിലവിളിച്ചിരുന്നത്. അതേ നിമിഷത്തിൽ തലയിലുള്ള കടലാസ് കിട്ട് നിലത്തിട്ട് അവ്യക്തമായ എന്തോ ഒരു സ്വരം പുറപ്പെടുവിച്ചുകൊണ്ട് അയാൾ പിന്തിരിഞ്ഞോടി. ഒരു നല്ല നിമിഷമായിരുന്നു അതെന്ന് എനിക്ക് തോന്നി. എന്തെങ്കിലുമൊന്ന് നടക്കേണ്ട അനിവാര്യ സമയമായിരുന്നു അപ്പോൾ. അതില്ലാത്തതുകൊണ്ടാണ് ഉമ്മയ്ക്കെന്നെ കൊല്ലാൻ തോന്നിയത്. എന്താണ് കാര്യമെന്നറിയാൻ ഞാൻ ഉമ്മയുടെ പിറകെ ചെന്നു. അപസ്മാരബാധ പിടിപെട്ട രോഗിയുടേതുപോലെ ഉമ്മയുടെ മുഖത്ത് ഞരമ്പുകൾ കെട്ടുപിണഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. എത്ര ചോദിച്ചിട്ടും ഉമ്മ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ കയറെടുത്ത് മച്ചിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു,
1: ആ പഹയനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ.
0: തിരികെ കോലായിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടത് കടലാസു കച്ചവടക്കാരൻ ആ കെട്ടുമെടുത്ത് ധൃതിയിൽ വഴിയിലേക്കിറങ്ങുന്നതാണ്.

പിന്നീട് ഞാൻ അയാളെ കണ്ടെത്തുക തന്നെ ചെയ്തു. ഗ്രാമത്തെരുവിന്റെ വളരെ അകലെയുള്ള തോട്ടിൻകരയിൽ വെച്ചായിരുന്നു സന്ദർശനം. ഉമ്മയോട് ജീവിതത്തിൽ ഇനി ഒന്നും സംസാരിക്കാനില്ലെന്ന് തോന്നിച്ച സമയമായിരുന്നു അത്. ഉമ്മ എന്നെ തല്ലിക്കൊല്ലുന്നത് അടുത്തു വരികയാണ്. ഇങ്ങനെ പോയാൽ ഒരു ദിവസം അത് സംഭവിച്ചേ പറ്റൂ. ദേഷ്യം വന്നാൽ ഉമ്മ എന്താണ് ചെയ്യുക എന്ന് യാതൊരു രൂപവുമില്ല. ബാപ്പയെപ്പോലും ഉമ്മ തല്ലാനൊരുങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെ ഉറക്കത്തിലായിരിക്കും തല്ലിക്കൊല്ലുക. അതാണ് കൂടുതൽ എളുപ്പം. മീൻ മോഷ്ടിക്കാനെത്തുന്ന പൂച്ചയെ പതിയിരുന്ന് ഉമ്മ ആക്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയായിരിക്കും എന്റെ നേരെയും വടിയോങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു നടക്കുമ്പോഴാണ് കടലാസു കച്ചവടക്കാരന്റെ ശബ്ദം ഞാൻ കേട്ടത്. ആ നിമിഷത്തിൽ തന്നെ അയാൾ എന്റെ മുമ്പിൽ എത്തുകയും ചെയ്തു. എന്നെ കണ്ടയുടനെ മറ്റൊരു വഴിയിലേക്കു തിരിഞ്ഞ അയാൾക്കു പിന്നിൽ ഞാനും നടന്നു. എന്റെ കാലുകൾ മുന്നിലെത്തിയപ്പോൾ കച്ചവടക്കാരൻ നിന്നു. എന്തേ വീണ്ടും വരാഞ്ഞത്? പഴയ കടലാസ് വേണ്ടേ?

രൂപവുമില്ല. ബാപ്പയെപ്പോലും ഉമ്മ തല്ലാനൊരുങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെ ഉറക്കത്തിലായിരിക്കും തല്ലിക്കൊല്ലുക, അതാണ് കൂടുതൽ എളുപ്പം. മീൻ മോഷ്ടിക്കാനെത്തുന്ന പൂച്ചയെ പതിയിരുന്ന് ഉമ്മ ആക്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയായിരിക്കും എന്റെ നേരെയും വടിയോങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു നടക്കുമ്പോഴാണ് കടലാസ് കച്ചവടക്കാരന്റെ ശബ്ദം ഞാൻ കേട്ടത്. ആ നിമിഷത്തിൽ തന്നെ അയാൾ എന്റെ മുമ്പിൽ എത്തുകയും ചെയ്തു. എന്നെ കണ്ടയുടനെ മറ്റൊരു വഴിയിലേക്കു തിരിഞ്ഞ അയാൾക്കു പിന്നിൽ ഞാനും നടന്നു. എന്റെ കാലുകൾ മുന്നിലെത്തിയപ്പോൾ കച്ചവടക്കാരൻ നിന്നു. എന്തേ വീണ്ടും വരാഞ്ഞത്? പഴയ കടലാസ് വേണ്ടേ? എന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അയാൾ കണ്ണുകൾ നനച്ചു. എന്തൊരു ദയനീയ ദൃശ്യമാണിത്! ഇത് കണ്ടിരിക്കുവാൻ വയ്യെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ചോദിച്ചു, എന്റെ ഉമ്മയെ? അയാൾ വാചാലനായി. തോട്ടിൻ തീരത്ത് മുഴങ്ങിയിരുന്നത് അയാളുടെ ശബ്ദം മാത്രമായിരുന്നു. 12 കൊല്ലം ഉമ്മയെ സ്നേഹിച്ചു. എന്റെ ബാപ്പയാകേണ്ടിയിരുന്ന അയാളോട് എനിക്ക് സ്നേഹമേ തോന്നിയിട്ടുള്ളൂ. അതുകഴിഞ്ഞ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഒറ്റ നോട്ടത്തിൽ ഉമ്മയെ എങ്ങനെ തിരിച്ചറിഞ്ഞു? 12 കൊല്ലം ഖൽബിൽ വച്ചോളെ മറക്കാൻ കഴിയൂ. കടലാസു കച്ചവടക്കാരനെ വീണ്ടും കണ്ട വിവരം ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ മുമ്പത്തെപ്പോലെ അവശത പ്രകടിപ്പിച്ചില്ല. എല്ലാം അറിഞ്ഞുകഴിഞ്ഞ എന്നിൽ നിന്ന് എന്തോ കേൾക്കാനുണ്ടെന്നതുപോലെ ഉമ്മ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. രാത്രികാലങ്ങളിലായാണ് ഉമ്മയ്ക്കും എനിക്കും കൂടുതൽ വിഷമം അനുഭവപ്പെടുക. തിണ്ണയിലിരുന്ന് ഞങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലൊന്ന് പറഞ്ഞുകഴിഞ്ഞ ശാന്തതയിൽ മനസ്സ് വ്യാകുലപ്പെടുകയായിരിക്കും. മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആളിക്കത്തുന്ന വിളക്കിനെക്കുറിച്ചായിരുന്നു അല്പനേരത്തേക്ക് ഞങ്ങളുടെ സംസാരം. വിളക്കു മാറ്റണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. ഉടൻ തന്നെ മാറ്റാമെന്ന മറുപടി ഉമ്മയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഉമ്മ സ്നേഹസമ്പന്നയാണെന്ന് തോന്നിയ നിമിഷമായിരുന്നു അത്. അപ്പോൾ അയാളെപ്പറ്റി ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഉമ്മ പറഞ്ഞ മറുപടിയും അതുതന്നെയായിരുന്നു. 12 കൊല്ലം കിനാക്കണ്ട ആളെ 12 കഴിഞ്ഞാൽ മറക്കുമോ മോനെ? എന്റെ ഉമ്മയ്ക്ക് ഒരു കാമുകിയുടെ സ്വരം വീണു കിട്ടിയിരിക്കുന്നു. 12 വർഷം കാമുകിയായിരുന്ന ഉമ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തെല്ലി രസവും തോന്നി. എന്നാൽ ഉമ്മയുടെ മുഖത്തു നോക്കുമ്പോൾ അത്തരമൊരു ഭാവത്തിന്റെ ലാഞ്ചന പോലും കാണാനെനിക്കു കഴിഞ്ഞില്ല. പലവട്ടം കൗതുകത്തോടെ അതു കാണാൻ വേണ്ടി മാത്രം ഞാനവരെ ശ്രദ്ധിച്ചു. കാമുകിയായ ഉമ്മയെക്കുറിച്ചും വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടിയിട്ടുള്ള അവരുടെ കാമുകനെക്കുറിച്ചും ഓർമ്മിക്കുമ്പോൾ 31 വർഷം അവരുടെ ഭർത്താവായിരുന്ന എന്റെ ബാപ്പയെക്കുറിച്ച് ഞാൻ ഓർത്തതേയില്ല. അങ്ങനെ സംഭവിക്കുവാൻ പ്രത്യേക ന്യായീകരണമൊന്നുമുണ്ടായിരുന്നില്ല. ഉമ്മയ്ക്കും കാമുകനുമിടയിൽ ബാപ്പ ഒരു നിഴലായിരിക്കരുതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടാവാം. ഉമ്മയുടെ കാമുകൻ ഈ ഗ്രാമത്തിലുണ്ടെന്ന ചിന്തയും എനിക്കപ്പോൾ ആശ്വാസകരമായിരുന്നു. 12 കൊല്ലത്തെ സ്നേഹത്തിന്റെ ഭാരവും മനസ്സിലേറ്റി ഇടവഴികളിലൂടെ പഴയ കടലാസുകൾ തേടി അലയുന്ന അയാളെ വീണ്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഉമ്മയ്ക്കും എനിക്കും തമ്മിൽ ഒന്നും സംസാരിക്കാനില്ലാത്ത അവസ്ഥയിൽ അയാൾക്ക് ഒരു ദീർഘനിശ്വാസമെങ്കിലും ഞങ്ങൾക്കിടയിൽ ഉയർത്താമല്ലോ. വീട്ടിലേക്ക് അയാളെ വിളിച്ചു കൊണ്ടുവരണമെന്നും ഞാൻ വിചാരിച്ചു. ഉമ്മയെയായിരുന്നു എനിക്ക് ഭയം. എന്നാൽ ഒരു ദിവസം ആ പേടിയും മാറി. ഉച്ചയ്ക്ക് ഉമ്മറക്കോലായിലിരുന്ന് ഞാനും ഉമ്മയും പശു പ്രസവിക്കേണ്ട ദിവസം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കെ ഇടവഴിയിൽ ആരുടെയോ ഒരു സംസാരം കേട്ടു. ഉമ്മ ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ വർഷങ്ങളുടെ ഭാവപ്പകർച്ച ഉമ്മയുടെ മുഖത്ത് തെന്നിമറയുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഉമ്മയുടെ മുഖം ഇരുണ്ടു. അത് അയാളായിരുന്നില്ല. ഉള്ളിൽ തോന്നിയ സംശയം ഉമ്മ ഉടൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ കച്ചവടക്കാരനെ ഇപ്പൊ കാണാറില്ലേ മോനെ? ഉമ്മക്ക് അയാളെ കാണണോ? എന്റെ ചോദ്യത്തിന് ഉമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും ഉമ്മയുടെ അഭിലാഷം എന്താണെന്നുള്ളത് വ്യക്തമായിരുന്നു. ഉമ്മയ്ക്ക് പഴയ കാമുകനെ തേടിപ്പിടിച്ചു കൊടുക്കുന്നതിൽ എനിക്കപ്പോൾ വിഷമമേ തോന്നിയില്ല. രണ്ടുപേരോടും എനിക്ക് കടുത്ത സഹതാപമായിരുന്നു. പൊള്ളുന്ന നിശ്വാസം കണക്കെ ഉമ്മ പറഞ്ഞതും ഞാൻ കേട്ടു. ഈ ദുനിയാവില് അയാളുണ്ടെന്ന് കരുതിയേയില്ല. ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും അയാളെ കാണാൻ പുറപ്പെട്ടത്. എവിടെ വച്ച് കാണുമെന്നതിന് യാതൊരു നിശ്ചയവുമില്ല. കടലാസിന് വില കുറയുന്ന അവസരങ്ങളിൽ അയാൾ കുപ്പിക്കച്ചവടത്തിന് പോകും. പഴയ കുപ്പികൾ കിട്ടുന്ന സ്ഥലത്തായിരിക്കും അപ്പോൾ അയാളുടെ പൊറുതി. കുപ്പിയില്ലാതാകുമ്പോൾ പഴയ ചെരുപ്പ്, പിന്നെ ചെരുപ്പുകൾ കിട്ടുന്ന പ്രദേശങ്ങളിലേക്കായിരിക്കും യാത്ര. എന്നാൽ

0: ഉമ്മയുടെയോ എന്റെയോ ഭാഗ്യമെന്ന് പറയട്ടെ, അയാളെ ഗ്രാമത്തിലെ പടിഞ്ഞാറേ വഴിയിലുള്ള അത്താണിക്കടുത്ത് വെച്ച് ഞാൻ കണ്ടെത്തി. അത്താണിയിൽ വെച്ച് ഒരു കെട്ട് തനിച്ച് തലയിലേറ്റാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു അയാൾ. ഞാൻ സഹായിച്ചപ്പോഴാണ് അയാൾക്കെന്നെ മനസ്സിലായത്. സന്തോഷപൂർവം അയാൾ എന്റെ കൂടെ പോന്നു. ഇപ്പോൾ ഉമ്മയുടെ കാമുകൻ ദിവസവും വീട്ടിൽ വരും. ഉമ്മയും അയാളും കൂടി മണിക്കൂറുകളോളം ഉമ്മറത്തിരുന്ന് സംസാരിക്കും. എന്തിനെക്കുറിച്ചാണ് അവർക്കിത്രയധികം സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. അയാൾ വരാൻ വൈകിയാലോ വരാതിരുന്നാലോ ഉമ്മ അസ്വസ്ഥയാകും. പിന്നെ ഞാൻ തന്നെ അയാളെ അന്വേഷിച്ചു ചെല്ലും, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോരും. പല പ്രാവശ്യം എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഉമ്മ എന്നെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ. ഉമ്മയും ഉമ്മയുടെ കാമുകനും സംസാരിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഹൃദ്യരായ അവർക്ക് ഒരു നല്ല ശവമാടം ഉണ്ടാക്കിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ നല്ല മനസ്സുകൾക്ക് സന്ധിക്കാനുള്ള അവസരം നൽകുന്നതാണല്ലോ.
1: ഉമ്മയുടെ കാമുകൻ, യു കെ കുമാരൻ എഴുതിയ കഥയാണ് ഇന്നത്തെ കഥാനേരത്തിൽ ഇതുവരെ കേട്ടത്. അവതരണം അപർണ ജി എസ്.
2: കഥാനേരം.

0: സുവർണ മലരുകൾ.
1: പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സുവർണമലരുകളിൽ ആദ്യം യേശുദാസ് വടിഗാനം, ചിത്രം ഇടവേളയ്ക്ക് ശേഷം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം, ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

ഇനി കടത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ആരോഗ്യവകുപ്പിലെ മുൻ ഡയറക്ടർ ഡോക്ടർ ആർ എൽ സരിത തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ആരോഗ്യ മേഖലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വളരെ നിർണായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡയറക്ടറായിരുന്നു ഡോക്ടർ ആർ എൽ സരിത. ആരോഗ്യരംഗത്ത് കേരളം അഭിമുഖീകരിച്ച പല സന്നിഗ്ധ ഘട്ടത്തിലും തന്റെ ആത്മാർത്ഥ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഡോക്ടർ ആർ എൽ സരിത ഒരു അസിസ്റ്റന്റ് സർജനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കേൾക്കാം ഡോക്ടർ ആർ എൽ സരിതയുടെ വാക്കുകൾ.
1: ആരോഗ്യവകുപ്പിലെ എല്ലാതരം സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ, അതുപോലെ ജില്ലാ ആശുപത്രിയിൽ, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ടും ഡി എം ഒൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട്, ഡി എച്ച് എസിൽ തന്നെ അഡീഷണൽ ഡയറക്ടറായിട്ട് രണ്ട് തസ്തികകളിൽ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആരോഗ്യവകുപ്പിലെ മൊത്തം പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ മേലെത്തുന്നത്. അത് അനുഭവിച്ച് പഠിച്ചിട്ട്, വെറുതെ പഠിച്ചിട്ടല്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രവർത്തന ശൈലി ഇതൊക്കെ വ്യത്യസ്തമാണ്. പി എച്ച് സിയിൽ നടക്കുന്ന പ്രവർത്തന ശൈലിയല്ല സി എച്ച് സിയിലുള്ളത്. സി എച്ച് സിയിലുള്ളതല്ല താലൂക്ക് ഹോസ്പിറ്റലുണ്ടാവുക. അപ്പോൾ അവിടുത്തെ എല്ലാം പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും അപാകതകളുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ വേണമോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു വലിയ ഗുണമായിരുന്നു. അപ്പം ഓക്കെ ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സർവീസിൽ കയറിയപ്പോൾ ആദ്യം വന്നൊരു വിഷയം ഓക്കെ ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന സമയത്താണ് കോഴിക്കോട് മലേറിയയുടെ ഒരു ഔട്ട്ബ്രേക്ക് വന്നത്, അപ്പം നമ്മുടെ ബീച്ച് ഏരിയയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ആ സിസ്റ്റം അലേർട്ടാവുകയും എല്ലാവരും അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ കൂടെ നിന്നാൽ മതി എന്നുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് ഓക്കെ വന്ന സമയത്ത്, ഓക്കെ എന്ന് പറയുന്നത് വെറൊരു ചുഴലിക്കാറ്റാണെങ്കിൽ പോലും അന്ന് ഒരുപാട് പേര് വെള്ളത്തിൽ. അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ

0: ടീച്ചറുടെ കൂടെ, ടീച്ചറാണ് എന്നെയും കൂട്ടിയിട്ട് ആ ജില്ലാശുപത്രിയിൽ, ഞങ്ങളുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പോകുന്നത്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തണുത്ത് വിറങ്ങലിച്ചിട്ട് ഈ രോഗികൾ, വിറങ്ങലിച്ചെന്ന് പറഞ്ഞാൽ അവരെ കൈയും കാലും മടക്കാൻ പറ്റാത്ത അത്രയും വിറങ്ങലിച്ചുകൊണ്ടാണ് രോഗികൾ. ഞങ്ങളുടെ നേഴ്സുമാർ ഇവരുടെ കാല് ചൂടാക്കുകയും തിരുമ്മുകയും ചൂട് പിടിപ്പിക്കുകയും ഭക്ഷണം ഒരു ഭാഗത്ത് പാകം ചെയ്ത ഭക്ഷണം എത്തിക്കുകയും കഞ്ഞി കൊടുക്കുകയും, അങ്ങനെയൊരു എന്താ പറയുക, നമുക്ക് അത്തരം ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ കണ്ണുന്ന് വെള്ളം വരും നമുക്ക് കാണുമ്പോൾ. അങ്ങനെയുള്ള കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ആ രോഗികളെയൊക്കെ അന്ന് അവിടെ അതിൽ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ തന്നെ അവരെ രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
1: രണ്ട് മഹാപ്രളയങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിരുന്നു അല്ലേ, അതിനൊക്കെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്?
0: പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ. അന്ന് കേരളം വെള്ളത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ട അവസ്ഥ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞമാതിരി തന്നെ ആലപ്പുഴയിലൊക്കെ പരന്ന് കിടക്കുന്ന കായലിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോട്ടിൽ പോയിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ രോഗികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തിരുന്നത്, ക്യാമ്പുകളിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിക്കുകയാണ്, പല തലത്തിലുള്ള ആളുകൾ. അവിടെയുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഭക്ഷണത്തിനുള്ള ആ ഒരു ശുചിത്വം പാലിക്കണം, ക്യാമ്പുകളുടെ ശുചിത്വം വേണം, പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കണം, ഇവർക്ക് മരുന്ന് എത്തിക്കണം. മാത്രമല്ല സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. ഈ ആളുകൾ അവരെന്ത് മരുന്നാണ് കഴിച്ചതെന്ന് അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ തുണ്ട് കടലാസുകളൊന്നും അവരുടെ കയ്യിലില്ല. അപ്പം പല രോഗികളുടെയും കാര്യങ്ങൾ ആദ്യമേ തുടങ്ങി അവരുടെ രോഗനിർണയം നടത്തി രോഗികൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ള അത്രയും ശക്തമായൊരു പ്രവർത്തനമാണെന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ, ക്യാൻസറിൽ കീമോതെറാപ്പി എടുത്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു, റേഡിയേഷൻ എടുത്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ ക്യാമ്പിൽ വന്ന് പെടുകയാണ്. ക്യാമ്പിൽ വന്ന് കിടുമ്പം എന്ത് മരുന്നാണ് എടുത്തതെന്ന് അറിയില്ല. പിന്നെ ഈ മരുന്ന് എടുക്കാനായിട്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ പ്രളയമാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ എല്ലാ നേതൃത്വവും, രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാനും മരണനിരക്കൊക്കെ വളരെയധികം കുറയ്ക്കാനും ഒന്ന് ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഗർഭിണികൾ, പൂർണ്ണ ഗർഭിണികളൊക്കെ ക്യാമ്പുകളിലെത്തുക, അവരെ നവജാത ശിശുക്കൾ, അവർ പ്രസവം നടന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികളെയും കൊണ്ട് വീണ്ടും പ്രളയത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മറികടക്കാനായിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. വലിയ ബുദ്ധിമുട്ടില്ലാതെ രണ്ട് പ്രളയവും നേരിടാൻ സാധിച്ചിട്ടുണ്ട്.
1: കോവിഡ്, നിപ്പ, കേരളം അതുവരെ കാണാത്ത രോഗങ്ങളാണ് പിന്നെ ഉണ്ടായത്.
0: കോവിഡ് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് പറയാനുള്ളതായിരുന്നു കോഴിക്കോട് വന്നിട്ടുള്ള നിപ്പ, അത് കഴിഞ്ഞിട്ടാണ് കോവിഡ്. കാരണം കോവിഡിന് നമ്മളെങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടെസ്റ്റ് ഡോസാണ് നിപ്പ തന്നിട്ടുണ്ടായിരുന്നത്. നിപ്പ വരുന്ന സമയത്ത് നമുക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഒരു വൈകുന്നേരമാണ് നമുക്കൊരു മെസ്സേജ് വരുന്നത്, എന്നെ വിളിച്ചിട്ടുള്ളത് അന്നത്തെ തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ സാറാണ്. ഇങ്ങനെ കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ഒരു ഒന്ന് രണ്ട് മരണങ്ങളും അതുപോലെ സമാന ലക്ഷണങ്ങളായിട്ടുള്ള രോഗികളൊക്കെ അവിടെ അഡ്മിറ്റഡ് ആണ്, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ സാറ് അത് സൂചിപ്പിച്ചപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പം ഈ ഉൾവിളി എന്നൊക്കെ പറയുമല്ലോ, അതേപോലെയാണ്. ഞാനും അന്നത്തെ അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത് കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി കയറി നേരെ വരികയാണുണ്ടായത്. അത് വണ്ടി കയറിയിട്ടാണ് എനിക്ക് തോന്നുന്നത് പെർമിഷൻ വരെ ചോദിച്ചിട്ടുള്ളത്, ഞാൻ പോവാൻ സ്റ്റേഷൻ വിടുക എന്നുള്ളത്. അത്രയും പെട്ടെന്ന് നമ്മൾ വിട്ടു അവിടുന്ന്. അങ്ങനെ കോഴിക്കോട് എത്തി പിറ്റേന്ന് തന്നെ നമുക്കിവിടെ കൺട്രോൾ റൂമുകളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രവർത്തകർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചങ്ങരോത്ത് പഞ്ചായത്തിൽ, അവരിത്രയും ഡെഡ്ലി വൈറസാണെന്നറിയാതെ ഫീൽഡിൽ നേരിട്ട് ചെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് കടമയാണുണ്ടായിരുന്നത്. ഒന്ന്, നമ്മൾ ജില്ലാതലത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഭീതി അകറ്റണം. ഇവരിതൊന്നും അറിയാതെ നേരെ ആശാവർക്കർമാരൊക്കെ ഫീൽഡിൽ ഇറങ്ങി. അപ്പോൾ അന്ന് നമ്മൾ ചങ്ങരോത്ത് പഞ്ചായത്തിൽ തന്നെ ഒരു യോഗം വിളിക്കുകയും അവരെല്ലാം ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ, ഗൈഡ് ലൈൻസൊക്കെ ഒന്നുമില്ല, ശൂന്യതയിൽ നിന്നാണൊക്കെ കെട്ടിപ്പോക്കുന്നത്. നമുക്ക് ഗൈഡ് ലൈൻസ് ഇല്ല, ഇതെന്താ വൈറസ് നമ്മൾ കണ്ടിട്ടില്ല, കേരളം കണ്ടിട്ടില്ല, ഇന്ത്യയിൽ തന്നെ അതിനു മുമ്പ് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ രോഗം കണ്ട ആരും ഇവിടെ ഇല്ല. അപ്പം ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നമ്മൾ ശൂന്യതയിൽ നിന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഞാനും പഠിച്ച കോളേജാണ്, അവരുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് തോന്നുന്നു ഒരു നിമിഷ നേരം കൊണ്ടാണ് മെഡിക്കൽ കോളേജിലൊരു ഐസൊലേഷൻ വാർഡ് സെറ്റപ്പ് ആയിട്ടുള്ളത്. അതൊരു അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കും കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് അന്ന് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും തന്നെ ആരോഗ്യമേഖലയിലെല്ലാവരും പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അന്നാണ് നമ്മൾ ഈ പി പി കിറ്റൊക്കെ എന്താണെന്ന് കാണുന്നതും കേൾക്കുന്നതും, അതേപോലെ തന്നെ കോൺടാക്ട് ട്രേസിങ്, ഇതൊന്നും അറിയില്ല, അതൊക്കെ പഠിച്ച് പഠിച്ച് ചെയ്യാണ്. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് നമുക്ക് കോവിഡ്

0: വന്നപ്പോൾ ഉപയോഗപ്രദമായി എന്നാണ് പറയാനുള്ളത്.
1: പക്ഷെ നിപ്പ രണ്ടാമതും വന്നപ്പോൾ ആരോഗ്യമേഖലയിൽ വീഴ്ചയാണ് അത് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ?
0: ആരോഗ്യമേഖലയിലെ വീഴ്ച എന്ന് എല്ലാത്തിനും എന്ത് വന്നാലും ആരോഗ്യമേഖലയെ കുറ്റപ്പെടുത്തുന്ന ഒരു ഒരു രീതിയാണല്ലോ പൊതുവായിട്ടുള്ളത്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വീഴ്ചയാണെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി ആരോഗ്യവകുപ്പ് ആർജിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ആദ്യം നമ്മുടെ അന്നത്തെ ഏറ്റവും പ്രയോറിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗികളെ ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള ശ്രമം. അതിനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വരെ അന്ന് മരുന്നെത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് പകരാതിരിക്കാനുള്ളൊരു ശ്രമം. പിന്നീട് ആരോഗ്യവകുപ്പിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ ആനിമൽ ഹസ്ബൻഡറി വകുപ്പ് അവരുടെ പ്രവർത്തനങ്ങളിലാണ് നിപ്പ വവ്വാലിനാണെന്നും ആ വവ്വാലുകൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അതിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രോഗിയെ ചികിത്സിക്കുക. രണ്ട്, മറ്റുള്ളവർക്ക് പകരാതെ. ഇത് രണ്ടും ആരോഗ്യവകുപ്പ് ഫലപ്രദമായിട്ട് തന്നെ ആ സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: നിപ്പയെ ശക്തമായി നേരിട്ടത് കൊണ്ട് തന്നെ ആ അനുഭവങ്ങൾ കോവിഡ് വന്നപ്പോൾ ഉപകാരപ്രദമായി അല്ലേ?
0: കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല, അതൊരു പാൻഡമിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മാത്രം നിന്നൊരു ഇതാണ്. എന്നിരുന്നാലും അതിലും നിർദ്ദേശങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി നമുക്ക് നമ്മളിൽ ഒതുങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി. കോവിഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും കേന്ദ്ര നിർദ്ദേശമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ സംസ്ഥാനത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും. അപ്പം അതിൽ ഐസൊലേഷൻ വാർഡുകൾ അതൊക്കെ അന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമൊന്നുമല്ലായിരുന്നു. കാരണം കോവിഡിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നിപ്പയിലെ ഒരു വലിയൊരു റേഞ്ചിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ എയർപോർട്ടിൽ നിന്ന് ആളുകൾ വരുന്നു, മറ്റ് സംവിധാനങ്ങൾ വഴി ആളുകൾ കേരളത്തിലെത്തുന്നു. അപ്പോൾ ഇവരെയൊക്കെ സ്ക്രീൻ ചെയ്യണം, എല്ലാ എൻട്രി പോയിന്റിലും സ്ക്രീനിങ് വേണം. ഇതെല്ലാം ആരോഗ്യവകുപ്പിന് മാത്രമേ സാധിക്കുള്ളൂ. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ത്രോട്ട് സ്വാബ് എടുക്കുക, അവരെ പരിശോധിച്ചിട്ട് അവരെ ക്വാറന്റൈനിൽ വെക്കുക. രോഗം വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ നമ്മളൊരു പകർച്ചവ്യാധിക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത്, പകരാതിരിക്കാൻ വേണ്ടി. രോഗി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ രോഗം സംശയിക്കുകയാണെങ്കിലും അയാളെ പൊതുസമൂഹത്തിലേക്ക് വിടാതെ ക്വാറന്റൈൻ ചെയ്യാം. അപ്പോൾ ക്വാറന്റൈൻ ചെയ്യാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, അവരെ സംരക്ഷിക്കാനുള്ള ജീവനക്കാരുടെ സാന്നിധ്യം വേണം. അപ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ അധികമായിട്ട് ജോലിയിലേക്ക് നിയോഗിക്കേണ്ടി വന്നു, വോളണ്ടറി ആയിട്ടും അതുപോലെ തന്നെ താൽക്കാലിക ജീവനക്കാരായിട്ടും. അങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ, അപ്പോൾ അതിൻ്റെ ഫണ്ട് ഹാൻഡ്ലിങ്, പിന്നെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള മറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഒരു വകുപ്പിൻ്റെ മാത്രം പ്രവർത്തനമായിരുന്നില്ലല്ലോ, എല്ലാ വകുപ്പും ഒന്നിച്ച് ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു. ആരോഗ്യമേഖലയിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആരോഗ്യവകുപ്പ് ചെയ്തിരുന്നത്, റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഭാഗത്തുനിന്ന് ചെയ്തു. അങ്ങനെ ഓരോ വകുപ്പും ചെയ്ത് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും.
1: പിന്നെ ആവശ്യം വരുമ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ശക്തിപ്പെടുന്ന ഒരു മേഖലയാണല്ലോ.
0: അതെ അതെ, അത് എന്നും എപ്പോഴും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഫയർ എഞ്ചിനോട് ഉപമിക്കുകയാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പാഞ്ഞ് അങ്ങക്ക് എടുത്താനുള്ള ഏത് ശ്രമവും നമ്മൾ നടത്തും. അത് ഈ വലിയ വലിയ പകർച്ചവ്യാധികളൊന്നും വേണ്ട, ചെറിയ സംഭവങ്ങൾ, പ്രളയമൊന്നും വേണ്ട. ഒരാൾ അല്ലെങ്കിൽ തന്നെ പുഴയിൽ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരെയോ ഇപ്പോൾ ആംബുലൻസുമായിട്ട് കരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും രക്ഷാപ്രവർത്തനത്തിനായിട്ട്. ആ വ്യക്തിയെ ഒരു ശ്വാസം ഉണ്ടെങ്കിൽ ആ ശ്വാസം ഊതി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം എന്നും ആരോഗ്യവകുപ്പിൻ്റെ. ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല, കാണുന്നില്ല എന്നുള്ളതിലാണ് നമുക്ക് എപ്പോഴൊരു
1: നമ്മുടെ ഒരു കൾച്ചറാണ്. ഒരു അസുഖം വന്നാൽ നേരിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക, അങ്ങനത്തെ ഹോസ്പിറ്റലിൽ പോവുക. ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, ഇത്രയും സൗകര്യങ്ങളും ഇങ്ങനെ എക്സ്പേർട്സൊക്കെ അവിടെ ഉണ്ടെന്നുള്ളൊരു ധാരണ പോലും പൊതുജനങ്ങൾക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇനി അവിടെ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ബോധവൽക്കരണത്തിന് ആവശ്യമുണ്ട്.
0: അത് കേരളത്തിലെ നേരത്തെ പറഞ്ഞല്ലോ, കൾച്ചർ തന്നെയാണത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ഓരോ പഞ്ചായത്തിലും നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അതിൻ്റെ പലതും ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞാൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ അവിടെ നേരിടാനുള്ള ഒരു സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞ മാതിരി നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പിന്നെ രോഗം വന്നാൽ ചികിത്സിക്കാനുള്ളത്, പിന്നെ അവിടെ ചികിത്സിക്കാൻ പറ്റാത്ത രോഗികളെ റെഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ അവിടെയുണ്ട്. പിന്നെ അതും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള

0: അത് സ്ക്രീനിങ്ങിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്, ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്, മരുന്നിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം ഫാമിലി ഹെൽത്ത് സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ സാമാന്യമായിട്ടുള്ള ആരോഗ്യ രംഗത്തെ എല്ലാ ആവശ്യകതയും പൂർത്തീകരിക്കാനായിട്ട് അത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ, അതായത് ഫാമിലി ഹെൽത്ത് സെൻ്ററുകളുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെല്ലാനും ചെന്നിരിക്കാനും ഉള്ള സൗകര്യങ്ങൾ, കുട്ടികളാണെങ്കിൽ പല സ്ഥലങ്ങളിലും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കളിക്കാനുള്ള സംവിധാനങ്ങളും വരെ ചില ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം അത് ജനങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയവർക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ, പോകാത്തവർ ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കണം എന്നുള്ളതേ അതിന് പറയാനുള്ളൂ. പിന്നെ ഒരിക്കലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രോഗങ്ങളൊന്നും PHC ഡോക്ടർമാർ ചികിത്സിക്കില്ല, കാരണം അവരതിന് റെഫറൻസ് കൃത്യമായിട്ട് ഏത് ആശുപത്രിയിലേക്കാണ് വേണ്ടതെന്ന് കൊടുത്തിരിക്കും. ഗർഭിണികൾക്കുള്ള പ്രത്യേക പരിശോധനകൾ, അവർക്കുള്ള ആരോഗ്യ ബോധവൽക്കരണങ്ങൾ, അവർക്കുള്ള അയൺ ഗുളികകൾ, അവരുടെ റിസ്ക് ഫാക്ടർ, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. അത് ഉപയോഗിക്കാൻ മടിക്കുന്നതായിരിക്കണം ഒരുപക്ഷെ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക്.
1: അവിടെ അവിടുത്തെ ജീവനക്കാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നിർത്തണ്ട, അങ്ങനെ എന്തെങ്കിലും?
0: അയ്യോ, വലിയ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എപ്പോഴും കൂടുതൽ ട്രെയിനിങ് കിട്ടുന്നത് താഴെ വർക്ക് ചെയ്യുന്നവർക്കാണ്. അതായത് ഇപ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയ സമയത്ത് അവർക്ക് നിരന്തരമായ പരിശീലനം കൊടുത്തിട്ടുണ്ട്. എല്ലാതരം ആരോഗ്യ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാൻ, അവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത്. പിന്നെ ആരോഗ്യവകുപ്പിൽ നമ്മൾ ആദ്യമായിട്ട് പുതുതായിട്ടൊരു ജീവനക്കാരൻ വരികയാണെങ്കിൽ, അത് ഡോക്ടറായിക്കോട്ടെ ഏത് തസ്തികയിലായിക്കോട്ടെ, അവർക്ക് പരിശീലനം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രെയിനിങ് സെൻറ്ററുകൾ വഴിയും അതല്ലാതെയൊക്കെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഉണ്ട്.
1: പിന്നെ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ, വാക്സിനേഷൻ ക്യാമ്പയിൻ, ഇതിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം അല്ലേ?
0: വാക്സിനേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രതിരോധം. അതിൽ വാക്സിനേഷൻ, കുട്ടികൾക്കുള്ള വാക്സിനേഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അതായത് കുട്ടി ജനിച്ച മുതൽ കുട്ടിക്കുള്ള എല്ലാ വാക്സിനുകളും അവിടെ ലഭ്യമാണ്, അത് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ബോധവൽക്കരണത്തിനായിട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പ്രവർത്തനങ്ങൾ, ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലും പല തുറകളിലുള്ളവർക്കായിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട്.
1: അപ്പോൾ ഔദ്യോഗിക ജീവിതം ഇത്രയും തിരക്ക് പിടിച്ച് പോയിരുന്ന സമയത്ത് സപ്പോർട്ടീവായിട്ടൊരു ഫാമിലി ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യവകുപ്പ് തന്നെ റിട്ടയർ ചെയ്തതാണ്, പീഡിയാട്രിഷ്യനാണ് ഡോക്ടർ ശിവരാമൻ. അപ്പോൾ രണ്ടുപേരും ആരോഗ്യവകുപ്പിലായതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരേ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒന്നിച്ച് അവധിയെടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ കുട്ടികൾ രണ്ടുപേരാണ്.
1: ഈ മേഖലയിൽ തന്നെയാണോ?
0: മൂത്ത മകള് ഈ മേഖലയിലാണ്, അവള് സൈക്യാട്രിസ്റ്റാണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിലല്ല, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് ഒരു ഡിസൈനറാണ്, അവളും വിദേശത്ത് തന്നെയാണുള്ളത്.
1: ഇനി ഇപ്പം റിട്ടയർമെന്റ് ലൈഫാണ് അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ?
0: റിട്ടയർമെന്റ് സത്യം പറഞ്ഞാൽ 2021 ഞാൻ 2 വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ ഞാൻ വോളണ്ടറി എടുത്തിട്ട് വരികയുണ്ടായത്. അതിനൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോവിഡ് വന്നു. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ചു. പിന്നീട് എൻ്റെ വീട് കോഴിക്കോടാണ്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വീട്ടിലേക്ക് വരാനുള്ള യാതൊരു മാർഗ്ഗവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. കാരണം ലോക്ക്ഡൗൺ പീരീഡിലൊന്നും തീരെ വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം അതിന് ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ ഡയറക്ടറായിട്ട് പോണ സമയത്ത് ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജ് 56 വയസ്സായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ 54-ാമത്തെ വയസ്സിലാണ് ഞാൻ പോകുന്നത്. 2 വർഷം മതി എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പോകുന്നതിന് മുമ്പൊരു എനിക്ക് അർഹതപ്പെട്ട തസ്തിക മറ്റൊരാൾക്ക് കൊടുത്ത ഒരു സാഹചര്യവും അതിനൊരു ലീഗൽ ബാറ്റിലൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 54 വയസ്സിൽ ചെല്ലുമ്പോൾ 2 വർഷം അവിടെ നിൽക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ പോവുകയും, അത് പിന്നീട് 60 ആക്കുമ്പോൾ വീണ്ടും 4 വർഷത്തെ ഒരു സാഹചര്യം വന്നു. അപ്പം പിന്നെ 58, 2 വർഷം കൂടി ഞാൻ കോവിഡും ആ സർക്കാരിൻ്റെ പീരീഡ് പൂർത്തീകരിക്കുന്നവരെ ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നീട് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ എനിക്ക് 2 വർഷം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഡോക്ടറാവാൻ ആഗ്രഹിച്ചായ ഒരാളല്ല എന്നുള്ളത്. അതിൻ്റെ കാരണം തന്നെ മറ്റുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുക, അതൊക്കെ ഭയങ്കര

0: ഇഷ്ടമായിരുന്നു.
1: അതെന്തൊക്കെയാണ്?
0: ചെറുതാവുമ്പം തന്നെ എൻ്റെ വീടിനടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അട്രാക്റ്റീവ് അല്ല, സെൻഗുപ്ത പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബാലസംഘം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാലസംഘത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ ഞായറാഴ്ചയും അവിടുത്തെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും പ്രസംഗം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. അന്ന് ശിശുലോകത്തിലും ബാലലോകത്തിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പരിപാടി അവതരിപ്പിച്ച ഒരാളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഞാൻ മൂന്നാല് കാര്യങ്ങളിൽ എന്നും മുന്നിലായിരുന്നു. പ്രസംഗം അച്ഛൻ അന്ന് ശീലിപ്പിച്ചൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ലൈബ്രറിയും സ്കൂളും ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് പ്രസംഗത്തിൻ്റെ മേഖലയിൽ എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്ത് നടക്കുമ്പോൾ എന്ത് മത്സരത്തിന് പോയി കഴിഞ്ഞാലും ഞാൻ ഒന്നാം സ്ഥാനം വാങ്ങി വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രബന്ധരചനയും, പിന്നെ അത്യാവശ്യം ക്വിസ്സിനും പോവുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റേറ്റ് ലെവലിലൊക്കെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വര എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്ന് വരയെ അത്രയധികം ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് സ്കൂളിൽ നിന്നായാലും വലിയ രീതിയിലുള്ള വര എൻ്റെ മകൾ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. പിന്നീട് അവൾക്ക് ഒരുപാട് പ്രോത്സാഹനം ഞങ്ങൾ കൊടുത്തുകൊണ്ട് അവൾ അവളുടെ പ്രൊഫഷൻ തന്നെ അതായിട്ട് മാറ്റി. അപ്പം ഈ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരുന്നെങ്കിലും നമ്മുടെ
1: കൂടെ കൊണ്ടുപോകാൻ സാധിച്ചോ
0: എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഈ പ്രസംഗത്തിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് പിന്നീടുള്ള പ്രവർത്തനത്തിൽ വളരെയധികം സഹായകമാണ്. കാരണം നമുക്കിപ്പോൾ പല ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഓഫ് ഹാൻഡഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുക, അതുപോലെ തന്നെ യോഗങ്ങളിൽ അഭിമുഖീകരിച്ച് സംസാരിക്കുക, അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ചെറുപ്പത്തിലേയുള്ള പരിശീലനം കൊണ്ട് തന്നെ. അതുപോലെ എഴുതാനും, എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവൻ ഒരു റിപ്പോർട്ട് എഴുതുമ്പോഴും കൂടി വളരെ ഫ്ലോയിലത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. പിന്നെ വര കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കല കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ആ ഒരു ചിട്ട വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതും കുറച്ച് കലാപരമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലേ, ഏത് മേഖലയിലായിക്കഴിഞ്ഞാലും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് ഇതിലേക്ക് സമന്വയിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വായന വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത്, ആ കാലത്ത് തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിരുന്നു. പിന്നെ കോളേജിൽ ചെല്ലുന്ന സമയത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചിട്ടും ഒക്കെ നല്ലോണം ആഴത്തിൽ തന്നെ വായിച്ചിരുന്നു. വീട്ടിലാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുടെ ശേഖരമുള്ളൊരു വീടാണ്. അച്ഛനും വളരെ താല്പര്യമാണ് പുസ്തകങ്ങളുടെ കാര്യത്തിൽ. അച്ഛൻ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ എഴുതിയതാണ്. അപ്പം അമ്മയുടെ വീട്ടിലാണ് ചെറുപ്പകാലത്തിൽ ഞാൻ അവിടെയാണ് വളർന്നത്. അമ്മയുടെ അച്ഛനൊരു എഴുത്തുകാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിറയെ പുസ്തകങ്ങൾ. അപ്പോൾ വായനയുടെ ഉള്ളിൽ, പുസ്തകങ്ങളുടെ ഇടയിൽ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ വായന നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. പിന്നെ ഏതോ ഒരു സമയത്ത് നമ്മുടെ വായനയുടെ ശൈലി മാറി. ഇപ്പോൾ ഞാൻ വീണ്ടും ദേശഭൂഷണി ലൈബ്രറിയായിട്ട് അവിടുത്തെ വനിതാവേദിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും വായന പുസ്തകങ്ങൾ സ്വന്തമാക്കി വായിക്കാനാണ് താല്പര്യം. പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്, വായിക്കാറുണ്ട്. ഒരുവിധം എഴുത്തുകാരതൊക്കെ മലയാളത്തിലുള്ളത് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്, വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം സമയമുണ്ടെങ്കിലും വായനയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടിക്കാലത്ത് വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് വായിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റാളുടെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പ്രായത്തിൽ. അപ്പോൾ ഒരാൾ എഴുതി വെച്ച കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു വിമർശനാത്മകമായിട്ടാണ് അതിനെ കാണുന്നത്, ചെറുപ്പത്തിലുള്ളിൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആനുകാലികങ്ങൾ ഇപ്പം അങ്ങനെ വായിക്കാറില്ല, സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ വായിച്ചു പോകാറുള്ളൂ. അപ്പം റിട്ടയർമെൻ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു, കാരണം ഡോക്ടർമാർ ഒരുപാടുണ്ട്, അതിനൊരു അപര്യാപ്തത എവിടെയില്ല. നമ്മുടെ ചുറ്റും എല്ലാ വീടുകളിലും ഡോക്ടർമാരുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്തിട്ടും അതിൽ തന്നെ നിൽക്കുന്നതിലും നല്ല നമുക്ക് സന്തോഷമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ള. അപ്പം ബോധവൽക്കരണം എന്നല്ല, ഇതുപോലത്തെ സെമിനാറുകളിലൊക്കെ വിളിച്ചാലും ഞാൻ സന്തോഷത്തോടുകൂടി പങ്കെടുക്കാറുണ്ട്. പിന്നെ വര എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വര ഞാൻ പഠിക്കാൻ പോയി. ഇപ്പം ഞാൻ ചിത്രകലാ പരിഷത്തിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രദർശനങ്ങളിലും അവരുടെ ക്യാമ്പുകളിലും ഇനിയിപ്പം ഒക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ കുറേ കലാകാരന്മാരായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും എനിക്ക് വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ഇഷ്ടമാണ്, അപ്പം അതും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പൊതുവിജ്ഞാനത്തിനോടൊക്കെ ഉള്ള താല്പര്യം, എനിക്ക് ആകാശവാണിയോടുള്ള ഏറ്റവും ഒരു ബന്ധം തന്നെ അതാണ്. ഞാൻ യുവവാണിയിൽ ക്വിസിനൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ആകാശവാണിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ പ്രായത്തിലും ഞാനിവിടെ വന്നിട്ടുണ്ട്. ശിശുലോകത്തിലായാലും ബാലലോകത്തിലായാലും മഹിളാ രംഗത്തിലായാലും യുവവാണിയിലായാലും പിന്നീട് പിന്നെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളിലേക്ക് മാറി. അപ്പം അത്രയും വർഷത്തെ ഒരു ബന്ധം എനിക്ക് വളരെ കുഞ്ഞുകാലത്ത് ഒരു 6-7 വയസ്സ് മുതൽ ആകാശവാണിയിൽ ഈ സ്ഥാപനത്തിൽ ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ആകാശവാണീൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടിയും ആസ്വദിച്ച് കേൾക്കുന്ന ഒരാളാണ്. അതിലെ തെറ്റുകൾ വരെ ഉണ്ടെങ്കിൽ ഞാനപ്പം മനസ്സിലാക്കിയിട്ട്

0: അറിയിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം.
1: പിന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് പറയാനുണ്ടോ ഈ പുതുതലമുറയ്ക്ക്?
0: ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മേഖലയാണ്. കാരണം നമുക്ക് സയൻസ് മാറിക്കൊണ്ടിരിക്കും, ശാസ്ത്രമാണിത്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും, എന്നും ഒരേ തീരുമാനത്തിലല്ല. അത് ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ആരോഗ്യമേഖലയും മാറിക്കൊണ്ടിരിക്കും. ശാസ്ത്രം മാറുന്നതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ നമ്മൾ ഒരു രോഗത്തിനൊരു ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളതായിരിക്കില്ല ചികിത്സ, ഇന്ന് മറ്റൊന്നായിരിക്കും ചികിത്സ. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല പുതിയ തലമുറ അവർ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് കൂടുതൽ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് ഇപ്പം ബോധവൽക്കരണത്തിനായിട്ട് IMA വഴിയൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കേൾക്കാനും അത് ഉൾക്കൊള്ളാനും വരുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പുതിയ തലമുറയോട് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നാടിനനുസരിച്ച് നിങ്ങളും മാറുക എന്നുള്ളതാണ്. അത് പുതിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം ശൈലി മാറ്റുക എന്നുള്ളതാണ്.
1: ഇത്രയും നേരം തൻ്റെ അനുഭവങ്ങളും എല്ലാം ശ്രോതാക്കളുമായി പങ്കുവെച്ചതിൽ നന്ദി. റിട്ടയർമെൻറ്റ് ലൈഫ് ഇതുപോലെ തന്നെ കർമ്മനിരതമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നന്ദി.
2: മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ RL സരിത തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ന് കയ്യൊപ്പിൽ. നിർവഹണ സഹായം സിതാര.

ഇനി ഒരു ചലച്ചിത്രഗാനം. യേശുദാസും ചിത്രയും പാടിയത്. പടം ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല. രചന മധു ആലപ്പുഴ. സംഗീതം ആലപ്പി രംഗനാഥ്.

0: ചലച്ചിത്രഗാനമാണ് കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: ഓർമ്മകളുടെ സംഗീതം.
2: ഇന്ന് ഈ പരിപാടിയിൽ കമുകര പുരുഷോത്തമന്റെ സംഗീത ജീവിതം, ഗാനങ്ങൾ.

കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന ഗ്രാമത്തിലാണ് കമുകറത്തറവാട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആദ്യകാല കുടുംബക്ഷേത്രമായ ആദികേശവ ക്ഷേത്രവുമായി ഈ തറവാട്ടുകാർക്ക് ഹൃദയബന്ധം തന്നെയുണ്ട്. സി വി രാമൻപിള്ളയുടെ ചരിത്ര ആഖ്യായികകളിൽ പരാമർശിക്കപ്പെടുന്ന മാങ്കോയിക്കൽ തറവാടിന്റെ പിന്മുറക്കാരാണ് കമുകര കുടുംബം എന്ന് കരുതുന്നവരുമുണ്ട്. തമിഴും മലയാളവും ഒരുപോലെ പേശുന്ന, നെല്ലും പനയും ഒരുപോലെ വിളയുന്ന തിരുവട്ടാർ ഗ്രാമം മലയാള ചലച്ചിത്ര സംഗീതത്തിനായി അമൂല്യമായതൊന്ന് കരുതി വച്ചിരുന്നു. കമുകര കുടുംബത്തിൽ നിന്നുള്ള പുരുഷോത്തമനായിരുന്നു.

ഒരു കാലഘട്ടത്തിൽ കമുകറ എന്ന തറവാട്ടുപേര് പലവട്ടം വെള്ളിത്തിരയിൽ മിന്നിമാഞ്ഞു. അവിസ്മരണീയമായ ഒട്ടേറെ ഗാനങ്ങൾക്ക് തൊട്ടു മുൻപിലായി പലവട്ടം ആ പേര് റേഡിയോയിൽ മുഴങ്ങി.

0: സംഗീതം നിറഞ്ഞു നിന്ന കമുകര തറവാട്ടിൽ നിന്ന് ചലച്ചിത്ര പിന്നണി രംഗത്തെത്തിയ കഥ ഒരിക്കൽ കമുകര തന്നെ പറയുകയുണ്ടായി.
1: അതെ, അതിനെപ്പറ്റി ഞാൻ പറയായിരുന്നു. ISSLC പഠിച്ചതോടുകൂടി ഞാൻ സംഗീതത്തിൽ ഒരു ക്ലാസിക്കൽ കച്ചേരി ചെയ്യുന്നതിനുള്ള ഏകദേശം ഒരു പ്രാവീണ്യം നേടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴ് ഞാൻ തിരുവിതാംകൂറിൽ നിന്ന്, തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ വകയായി ഒരു റേഡിയോ നിലയുണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. പ്രോഗ്രാംസ് പറഞ്ഞാൽ ക്ലാസിക്കൽ പ്രോഗ്രാംസ്, പിന്നെ ചിലപ്പോൾ ഈ കവിതകൾ സംഗീതാവിഷ്കരിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നു. പിന്നീട് ക്രമേണ ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറി.
0: ആകാശവാണിയും മെറിലാൻഡ് സ്റ്റുഡിയോയും ചലച്ചിത്ര രംഗത്തേക്കുള്ള രംഗപ്രവേശത്തിന് നിമിത്തങ്ങളായി.
1: അപ്പൊ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ആർട്ടിസ്റ്റായി. ഞാൻ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ കാഷ്വൽ ആർട്ടിസ്റ്റ്. അപ്പം ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു തിരുനയനാർ കൊച്ചി മാധവൻ നായർ. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ആദ്യകാല ചിത്രങ്ങളിലെല്ലാം സംഗീത രചന നിർവഹിച്ചിരുന്ന അദ്ദേഹമാണ്. അങ്ങനെ മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ഉടമസ്ഥൻ ശ്രീ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ പൊൻകതിർ എന്ന ചിത്രം തുടങ്ങിയപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു നാലുവരി കവിതാ ശകലം ചൊല്ലേണ്ട ആവശ്യം വന്നു. ബാക്കി പാട്ടുകളുടെ അത് മദ്രാസിൽ പോയി എടുത്തിരുന്നു. ഈ നാല് വരി ഒടുവിൽ ചിത്രം തീരുന്ന അവസരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ മാധവൻ നേരാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്.

ചുന്നിതമന്ദിരമതിൽ പൊൻകതിർ വീശുന്നിതൊൻകതിർ. ആ ശബ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്നു മുതൽ മെറിലാൻ സ്റ്റുഡിയോയിലെ എല്ലാ പടങ്ങളിലും പ്രധാന ഗായകനായി ഞാൻ മാറി. അങ്ങനെ എൻ്റെ സിനിമയിലേക്കുള്ള വരവ് തികച്ചും ആകസ്മികമാണ്, വളർച്ചയും ആകസ്മികമാണ്, എല്ലാം ദൈവാധീനം. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് ശ്രീ തിരുനേനാർ കുറിച്ച് മാധവൻ നായർ, ശ്രീ സുബ്രഹ്മണ്യം, ശ്രീ ഭദ്രലക്ഷ്മണൻ.

0: രക്ഷയ്ക്കൊളിച്ചു പോവാൻ നിൻ പ്രിയൻ ഭീരുവം ഓർത്തു.
1: ആറും എട്ടും സിനിമകൾ മാത്രം പുറത്തിറങ്ങുന്ന ആ കാലഘട്ടത്തിൽ തൊട്ടടുത്ത വർഷം 1954 തന്നെ കമുകറ അടുത്ത പടത്തിൽ പാടുന്നു. ചിത്രം അവകാശി. തിരുനയനാർ കുറിച്ചിയുടെ വരികൾ, ബ്രദർ ലക്ഷ്മണന്റെ സംഗീതം. അവകാശികളിൽ ലളിതയും ഒത്തുപാടിയ ഈ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.

0: അന്യഭാഷാ സ്വാധീനത്തിൽ നിന്ന് മലയാള സിനിമാ ഗാനങ്ങൾ സ്വതന്ത്രമായൊരു വ്യക്തിത്വത്തിലേക്ക് പതിയെ രൂപപ്പെട്ടു വരികയായിരുന്നു.
1: ഞാൻ പാടി തുടങ്ങിയ കാലത്ത് എല്ലാ ഗാനങ്ങളും ഹിന്ദി ട്യൂണുകളെയോ തമിഴ് സിനിമയിലെ ട്യൂണുകളെയോ അനുകരിച്ചാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതിന് ഏകദേശം ഒരു മാറ്റം വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വന്നു കയറിയത്.

1955 കമുകരയെ ഇന്നറിയുന്ന കമുകരയാക്കിയ ഹരിശ്ചന്ദ്ര റിലീസാവുന്നു. ഏറ്റവും പുതിയ തലമുറയെപ്പോലും എളുപ്പത്തിൽ ആകൃഷ്ടരാക്കുന്ന തത്വചിന്താപരമായ ഈ ഗാനം കമുകരയുടെ ആലാപന സവിശേഷത എന്തെന്ന് വ്യക്തമാക്കിത്തരും.

തുടർന്ന് കാലം മാറുന്നു. CID, മന്ത്രവാദി, പാടാത്ത പൈങ്കിളി, ജയിൽ പുള്ളി എന്നീ ചിത്രങ്ങൾ.

1957 പുറത്തിറങ്ങിയ ജയിൽ പുള്ളി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഒരു യുഗ്മഗാനത്തിന്റെ പേരിലായിരിക്കാം. ഒപ്പം പാടിയത് ശാന്ത പി നായർ.

0: 1959 ആന വളർത്തിയ വാനമ്പാടി, 60 പൂത്താലി, 1953 സിനിമയിലെത്തിയ കമുകരയ്ക്ക് 8 വർഷത്തോളം തിരുനയനാർ കുറിച്ചി ബ്രദർ ലക്ഷ്മണൻ ടീമിന്റെ കൂടെ മാത്രമേ പാടാനൊത്തുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. 1961 ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതിയ വരികൾ പാടേണ്ടി വന്നപ്പോഴും സംഗീത സംവിധായകൻ ബ്രദർ ലക്ഷ്മണൻ തന്നെ.
1: എനിക്ക് സംഗീത സംവിധായകരുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നതും ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മ നിൽക്കുന്നതും എന്റെ ഗുരുവായ ശ്രീ ബ്രദർ ലക്ഷ്മണനാണ്.
0: കമുകര പുരുഷോത്തമൻ.
1: കാരണം വളരെ ഒരു അന്തർമുഖനായിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു ബ്രദർ ലക്ഷ്മണൻ. മിക്കവാറും മേരിലാൻഡിലുള്ള എല്ലാ ചിത്രങ്ങളും ആദ്യത്തെ 25 ചിത്രങ്ങൾ അദ്ദേഹമാണ് സംഗീത സംവിധാനം നൽകിയിട്ടുള്ളത്. ശ്രദ്ധേയമായ പല ഗാനങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആത്മവിദ്യാലയം, ഈശ്വരചിന്ത, ഇതെല്ലാം അദ്ദേഹത്തിന്റെ

1961 ഭക്തകുചേലയിൽ തിരുനയനാർ കുറിച്ചി ബ്രദർ ലക്ഷ്മണൻ കൂട്ടുകെട്ടിൽ വീണ്ടും. എന്നാൽ കമുകറയുടെ ആ വർഷത്തെ ഹിറ്റ് ഗാനം മറ്റൊരു കൂട്ടുകെട്ടിലായിരുന്നു.

0: ബ്രദർ ലക്ഷ്മണന്റെ മാത്രം ഗായകനായി അറിയപ്പെട്ടിരുന്ന കമുകറ രണ്ടാമതൊരു സംഗീത സംവിധായകന് വേണ്ടി പാടിയ ആദ്യ ഗാനം തന്നെ വൻ വിജയം നേടി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കമുകറ നൽകുന്നത് ദക്ഷിണാമൂർത്തിക്ക്.
1: ദക്ഷിണാമൂർത്തി സ്വാമി ശാസ്ത്രീയ സംഗീതത്തിന് അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംവിധാനത്തിന് കീഴിൽ വന്നിട്ടുള്ള ഗാനങ്ങളും പാടിയിട്ടുള്ള ഗാനങ്ങളും ഭാവരസ സമ്പൂർണമാണ്.

ജ്ഞാനസുന്ദരിയുടെ വിജയത്തിന് ശേഷം പല സംഗീത സംവിധായകർക്കും കമുകറ സ്വീകാര്യനായി മാറി. പി ഭാസ്കരൻ എഴുതി, എം ബി ശ്രീനിവാസൻ സംഗീതം പകർന്ന സ്നേഹദീപത്തിലെ

0: ശ്രീരാമപട്ടാഭിഷേകം, കാട്ടുമൈന എന്നീ ചിത്രങ്ങളിൽ ബ്രദർ ലക്ഷ്മണന്റെ കൂടെയും ചിലമ്പൊലി, സുശീല എന്നീ ചിത്രങ്ങളിൽ ദക്ഷിണാമൂർത്തിയുടെ കൂടെയും സഹകരിച്ച കമുകറ 1964 കറുത്ത കൈ എന്ന ചിത്രത്തിലൂടെ, ആ ചിത്രത്തിലെ പ്രശസ്തമായ ഖവാലിയിലൂടെ ബാബുരാജിന്റെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായി മാറുന്നു.
1: ക്യാ ബാത് ഹേ,

0: ഏകാന്തതയുടെ അപാര തീരത്തെത്തിയ കഥ കമുകര അനുസ്മരിച്ചത് ഇങ്ങനെ.
1: ഏകാന്തതയുടെ അപാര തീരം ഞാൻ ഭാർഗവീ നിലയത്തിന് വേണ്ടി പാടിയത് ചില വർഷങ്ങൾക്ക് മുമ്പാണ്. അത് റെക്കോർഡ് ചെയ്തത് അന്നത്തെ പ്രസിദ്ധ റെക്കോർഡിസ്റ്റായ രംഗസ്വാമിയായിരുന്നു. ഈ രംഗസ്വാമിയായിരുന്നു ആത്മവിദ്യാലയവും റെക്കോർഡ് ചെയ്തത്. ആ ഗാനം റെക്കോർഡ് ചെയ്യുമ്പം ആ ചിത്രത്തിൻ്റെ കഥാകൃത്തായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് തീർന്നു. ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സിറ്റുവേഷൻ അതിൻ്റെ ഐഡിയ എല്ലാം എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ആദ്യം ആ വരികൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് ഞാൻ എങ്ങനെ പാടും. ഏകാന്ത അപാര തീരം, പിന്നിൽ താണ്ടിയ വഴിയ ദൂരം, മുന്നിൽ അജ്ഞാത മരണകുടീരം, ഇതൊക്കെ ഈ ഗദ്യ കവിത പോലെ എഴുതി. എനിക്ക് തോന്നി ഇതെങ്ങനെ പാട്ടായിട്ട് പാടുന്നു. അപ്പോൾ ബാബുരാജ് എന്നോട് പറഞ്ഞു പുരുഷോത്തം ഉണ്ടായിട്ടില്ല, ഞാനെല്ലാം ശരിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിനെ സംഗീതാത്മകമായി എൻ്റെ കയ്യിൽ തന്നപ്പോൾ മനോഹരമായ ഒരു ഗാനം മലയാള സിനിമയ്ക്ക് കിട്ടി. ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അസുദിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ എൻ്റെ തോളിൽ തട്ടി സന്തോഷിച്ച് ആശംസിച്ച് അനുഗ്രഹിച്ചു. എടോ താൻ നന്നായിട്ട് പാടി.

അതേ വർഷം ആർ കെ ശേഖറിന്റെ ആദ്യ ചിത്രമായ പഴശ്ശിരാജയിൽ പി സുശീലയോടൊപ്പവും എം ബി ശ്രീനിവാസിന്റെ സംഗീത സംവിധാനത്തിൽ അൾത്താരയിൽ എസ് ജാനകി, എൽ ആർ ഈശ്വരി എന്നിവരോടൊപ്പവും കമുകര പാടി.

0: കമുകറ ചലച്ചിത്രരംഗത്തെത്തി 13 വർഷത്തിനു ശേഷമാണ് ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ ഒരു ചിത്രത്തിൽ പാടുന്നത്. ചിത്രം കളിയോടം.
1: ശ്രീ ദേവരാജൻ മലയാള തനിമയുള്ള ഗാനങ്ങൾ സൃഷ്ടിച്ച ഒരു സംവിധായകനാണ് അദ്ദേഹം. ഒരിക്കലും മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ മറക്കാനൊക്കില്ല.

1968 വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ദേശഭക്തിയും വിപ്ലവ വീര്യവും തുള്ളിത്തുളുമ്പുന്ന ഗാനങ്ങൾ.

ദക്ഷിണാമൂർത്തിയുടെ ഗാനസംവിധാനത്തിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ സംഘഗാനം പിന്നീട് കലാനിലയം നാടക ട്രൂപ്പിന്റെ അവതരണ ഗാനമായി.

പൊൻകതിർ എന്ന ചിത്രത്തിലെ ശ്ലോകത്തിൽ തുടങ്ങി എണ്ണമറ്റ ഗാനങ്ങളിലൂടെ ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ കമുകറ സമ്പന്നമായൊരു ഗാന സംസ്കൃതിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഗായകശ്രേഷ്ഠനാണ്.

ഓർമ്മകളുടെ സംഗീതം എന്ന പരമ്പരയിൽ നിങ്ങൾ കേട്ടത് കമുകര പുരുഷോത്തമന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. നിർവഹണം കെ.വി. ശരത്ചന്ദ്രൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ കലക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കലക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കലക്ടർ K. ഇമ്പശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന P. വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് ആണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ K. സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S. പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A. നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N. ദേവിദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസാണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കൃഷ്ണനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും നാളെ ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ അല്പസമയത്തിനകം പൌരസ്വീകരണം നൽകും. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേഷ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന VD സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പറവൂർ പൌരാവലിയുടെ ഉപഹാരം നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക കാലതാമസമില്ലാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും T. സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ തൊഴിൽക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ സ്ത്രീ സുരക്ഷാ സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാകുന്ന ആക്രമണത്തെ കർശനമായി നേരിടുമെന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. അട്ടപ്പാടി അടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചതായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി K. A. തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ K. A. തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി N. ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും UDF പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ

നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 33,000 സീറ്റുകളും പോളിടെക്നിക്കുകളിലും ITIകളിലുമായി 30,545 സീറ്റുകളുമുണ്ട്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പതിപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ജി റാംജി നിയമം 2025 നടപ്പിലാക്കുന്നതിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിലെ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ബജറ്റ് വിഹിതം നീക്കിവയ്ക്കാനും മതിയായ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജന അഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. June 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണച്ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. July 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുമെന്ന് കരുതുന്നത്. കോഴിക്കോട്ടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവു നാടകവും അവതരിപ്പിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള സമാധാന സുരക്ഷാ കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് മാർക്കോ റുബിയോ ഇന്ത്യയിലെത്തിയത്. മറ്റന്നാളാണ് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ആരംഭിക്കുന്നത്. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 204. 867 പേരിലാണ് രോഗബാധ സംശയിക്കുന്നത്. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ചില രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആഫ്രിക്കൻ യൂണിയൻ ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോംഗോയിൽ 3 റെഡ്ക്രോസ് വളണ്ടിയർമാർ രോഗം ബാധിച്ച് മരിച്ചതായി സംഘടന വെളിപ്പെടുത്തി. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ജനതയെയും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ എത്രയും വേഗം സുരക്ഷിതരായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കയും ഇറാനും വിശാലമായ സമാധാന കരാറിന് അടുത്തെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയും ഇറാനും മറ്റ് പ്രാദേശിക രാജ്യങ്ങളും തമ്മിൽ കരാർ സംബന്ധമായ ചർച്ചകൾ വലിയ തോതിൽ നടത്തിയതായും അന്തിമ വിശദാംശങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാൻ ശേഷിക്കുന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും.
നാളെ ഉച്ചമുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിൽ

ാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. വിദേശ തീർത്ഥാടകർ ഉൾപ്പെടെ 18 ലക്ഷത്തോളം പേരാണ് ഹജ്ജ് കർമ്മത്തിന് എത്തിയിരിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. 25th ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് പുരുഷ താരം നൊവാക് ജോക്കോവിച്ച് ഇന്ന് മത്സരത്തിനിറങ്ങും. 3rd സീഡായ ജോക്കോവിച്ച് ജിയോവന്നി എംപക്കിയെ നേരിടും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1rd സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 wicketsനാണ് അവർ തകർത്തത്. ആലപ്പുഴയ്ക്കാണ് 2nd സ്ഥാനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. 2nd മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10:25:22. 438.6 മീറ്ററിലെ ഇന്നത്തെ ഒന്നാമത്തെ പ്രക്ഷേപണം ഇതോടെ സമാപിക്കുന്നു. അടുത്ത പരിപാടി 12 മണിക്ക് തുടങ്ങും. നമസ്കാരം.

0: ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: नमस्कार, आकाशवाणी समाचार के साथ मैं कनकलता।

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്
0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്
7: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എവർഗ്രീൻ ഡ്യുവറ്റ്സ് ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ.

പ്രധാന വാർത്തകൾ. ജയറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് രണ്ട് ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ പൌരസ്വീകരണം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ജയറാം ജി നിയമം 2025 നടപ്പാക്കുന്നതിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ബജറ്റ് വിഹിതം നീക്കിവയ്ക്കാനും മതിയായ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യത്തെയും അപമാനിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടാൻ വിദേശത്ത് ചെന്ന് ആവശ്യപ്പെടുകയാണ് രാഹുൽഗാന്ധിയെന്നും ഗോയൽ വിമർശിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ജനതയെയും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ബക്രീദിന് രണ്ട് ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28ന് പുറമെ 27നും അവധി നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ബാങ്കുകൾക്കും ഈ രണ്ട് ദിവസം അവധിയായിരിക്കും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥതലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറെ നിയമിച്ച നടപടിയിൽ CPIMഉം BJPയും പ്രതിഷേധമറിയിച്ചു. പശ്ചിമബംഗാൾ മാതൃകയിൽ നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ നടപടിയോടെ കോൺഗ്രസിന്റെ കാപട്യവും ഇരട്ടത്താപ്പും പുറത്തുവന്നതായി BJP അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിലെ നിയമനത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി BJP നേതാക്കൾ പറഞ്ഞു. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്നും അക്കാര്യത്തിൽ അവരാണ് അഭിപ്രായം പറയേണ്ടതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് സെക്രട്ടറിയുടെ നിയമനമെന്നും അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLAമാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്നും UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന VD സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്മി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പറവൂർ പൌരാവലിയുടെ ഉപഹാരം നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളിക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 8 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 31,000 കവിഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 204. 867 പേരിലാണ് രോഗബാധ സംശയിക്കുന്നത്. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ചില രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആഫ്രിക്കൻ യൂണിയൻ ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർ അനുസ്മരണ പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ്

0: ക്ലബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ മാധ്യമരംഗങ്ങളിലെ പ്രമുഖർ കെജിയെ അനുസ്മരിക്കാനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 117 00 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 33,000 സീറ്റുകളും പോളിടെക്നിക്കുകളിലും ഐടിഐകളിലുമായി 30,545 സീറ്റുകളുമാണ് ഉള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ്, എഞ്ചിനീയറിംഗ്, ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുമ്പ് കൊയ്ത്ത് പൂർത്തിയാക്കാൻ ഒരുക്കത്തിലാണ് കർഷകർ. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസൻ.
2: ഡിസംബറിലായിരുന്നു നിലമൊരുക്കൽ. ജനുവരിയിൽ നാട്ടിയും പിന്നീട് പ്രതീക്ഷയോടെ കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു. കാഞ്ചന, മണിരക്തം എന്നിവയാണ് പുഞ്ചകൃഷിക്ക് ഉപയോഗിക്കുന്ന നെൽവിത്തുകൾ. പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമംപാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. നാട്ടി ഒരുക്കുന്നത് അതിഥി തൊഴിലാളികളായിരുന്നെങ്കിൽ കൊയ്ത്തു നടത്തുന്നത് യന്ത്രങ്ങളാണ്. കൊയ്തെടുക്കുന്ന നെല്ല് 8 ക്വിന്റലോളം യന്ത്രത്തിൽ ശേഖരിക്കാനും കഴിയും. 1 മണിക്കൂറിന് 220 രൂപയാണ് വാടക. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും.
0: ലോക സ്കിസോഫ്രീനിയ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. ആകാശ കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജീറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീഷിനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLAമാർക്കും കൊച്ചിയിൽ സ്വീകരണം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും

0: യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം July 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ

0: മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I'm also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക 1-ാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ലധികം വോട്ടുകളുടെ ലീഡ് നേടി. സിപിഐഎം സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി രണ്ടാമതും കോൺഗ്രസ് മൂന്നാമതും തൃണമൂൽ കോൺഗ്രസ് നാലാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ജി എസ് ടി കമ്മീഷണറായി പി ബി നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ.

പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹിക മാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന വി ഡി സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ രതൻ യു ഗേൽക്കറുടെ നിയമനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ ബക്രീദിന് 2 പൊതു അവധി നൽകി ഗവൺമെന്റ് ഉത്തരവ്. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. IPL ഇന്ന് 2 വൈകിട്ട് 3 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രണ്ടാം മത്സരത്തിൽ രാത്രി 7 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: തത്സമ ഇഷ്ടഗാന പരിപാടി ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 2366174 2366176. STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടെയുണ്ട്: 9447444800. ഗാനോത്സവത്തിൽ ആദ്യം കേൾക്കാം വാഴ 2 എന്ന ചിത്രത്തിന് വേണ്ടി കലാഭവൻ മണി പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും രമണി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും സുജിത്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നോവൽ എന്ന ചിത്രത്തിനു വേണ്ടി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെടുന്നത് കുറ്റിക്കാട്ടൂരിൽ നിന്നും സിന്ധു.

0: പത്തായക്കുന്നിൽ നിന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സുഹൃത്തുക്കളായ ബിന്ദു, സ്മിത, ഇർഫാൻ, സുജ, സയീദ്, ചന്ദ്രി എന്നിവർക്ക് വേണ്ടി കക്കട്ടിൽ നിന്നും അനിത രഞ്ജിത്ത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി രവി ബോംബെ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: പാലാഴിയിൽ നിന്നും രമാദേവി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ഉളവണ്ണയിൽ നിന്നും ആഷിക് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സഞ്ചാരി എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കെ ചേരി എഴുതി, യേശുദാസ് പാടിയത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: നന്മണ്ടയിൽ നിന്നും രാജൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കിരീടം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രമെഴുതി ജോൺസൺ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയത്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: കൊല്ലം പിഷാരിക്കാവിൽ നിന്നും സജി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പറമ്പിൽ ബസാറിൽ നിന്നും രാമചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി അദ്വൈതം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.
2: ഗാനോത്സവത്തിൽ ഇനി കോട്ടക്കലിൽ നിന്നും ജുനൈസ് ആവശ്യപ്പെട്ട ഗാനമാണ്. തുടരും എന്ന ചിത്രത്തിനു വേണ്ടി വി കെ ഹരിനാരായണൻ എഴുതി, ജേക്സ് ബിജോയ് ഈണം നൽകി, ഹരിഹരനും ഗോകുൽ ഗോപകുമാറും പാടിയത്.

ആകാശവാണി സമയം 2:15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ പാടിയ ഗാനം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര.

ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ജൂനിയർ സീനിയർ.

ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ, ചിത്രം ഫ്രണ്ട്സ്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശാ ഭോസ്ലെ പാടിയ ഗസലുകൾ കേൾക്കാം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 2 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വടക്കുംനാഥൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: അടുത്ത ഗാനം പകൽപൂരം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.
1: വേണ്ട, കളത്തിന് പുറത്തിറങ്ങും. അശുദ്ധമാക്കണ്ട, പുറത്തിറങ്ങാനാ പറഞ്ഞത്.
2: അശുദ്ധോ? എനിക്കോ? ആഹാ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അശുദ്ധക്കാരിയായോ? എന്നാ വേണ്ട.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കോട്ടക്കൽ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്.

0: കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ടാണ് ഇതുവരെ കേട്ടത്.
1: സബ്കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജി കാ സങ്കൽപ്
2: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത് ജിതാ സകോ.
1: അബ് തക് ഇസ് യോജന സേ 8.85 കോടി സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കെ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സേ സമ്പർക് കരേ.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അകേലെ ഹം അകേലെ തും എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും പാടിയത്. ഗാനരചന മജ്റൂഹ്, സംഗീതം അനു മാലിക്.

ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു. ഭാരത് കെ സ്വതന്ത്ര ബനാനെ കെ ലിയെ കിത്നെ ലോഗോനെ അപ്നി ജാൻ കുർബാൻ ദീഹി ഇതിഹാസ് സാക്ഷിയെ കി അമാരെ പ്രഥം സ്വതന്ത്ര സംഗ്രാം അഡാര സൗ സത്താവൻ കോ ഹുയിത്തി. നമുക്കറിയാലോ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജവാന്മാർ എല്ലാം ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. പ്രഥമ സ്വാതന്ത്ര്യ സമരം നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ആപ്നെ ഇതിഹാസമേ പടാ ഹോക അഡാരസോ സത്താൻവേ 1857 അമാരി പെഹലി ലഡായി സ്വതന്ത്രതാ കേലിയെ ജോ ലഡായി ഹംനെ കീത്തി വോ പെഹലി ലഡായി ഉസ് ദിൻ ഉസ് ലഡായി മേ അമാരെ ഭാരത് ഹാർഗയെ യാനി അംഗ്രേസ് ശാസകോനെ ഹമേ ഹരാദിയ അമേ പരാസ്ത് കർദിയ നമ്മളെ പരാജയപ്പെടുത്തുകയുണ്ടായത്. ഉസ്കെ അഞ്ചാം ക്യാ നിക്കല എന്തായിരുന്നു അതിൻ്റെ അനന്തരഫലം? ഉന്നോനെ ദില്ലിക്ക് അന്തിം മുഗൾ ശാസക് ബഹദൂർ ഷാ സഫർ കോ 2 അക്തൂബർ 1858 കോ മഗർ നാമക്ക് ബ്രിട്ടീഷ് യുദ്ധപോസ് റെങ്കൂൺ ഭേജ് ദിയ അവർ നമ്മുടെ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ തടവിലാക്കിയിട്ട് മഗർ എന്നു പേരുള്ള ഒരു യുദ്ധക്കപ്പലിൽ 1858 ഡിസംബർ 4 റെങ്കൂണിലേക്ക് അയച്ചു. ആപ് ലോഗോ കോ മാലൂ ഹെ രംഗൂൺ ക്യാ ഹെ? രംഗൂൺ നാമക്കേക്ക് സ്ഥാൻ ഹെ. ആപ്കോ മാലൂ ഹെ? ഷായദ് നഹി ഹോഗ, ക്യോങ്കി ആജ് വർത്തമാൻ മേ മ്യാൻമാർ കഹത്തെ ഹെ അമാരെ ജോ പഡോസി ദേശ് ഹെ മ്യാൻമാർ. ഉസ്കാ പുരാന നാം താ ബർമ്മ, അബ് ഉൻകാ നയാ നാം ഹെ മ്യാൻമാർ. യേ ബർമ്മ നാമക്ക് ദേശ് കി രാജധാനി, ബർമ്മ നാമക്ക് ദേശ് കി രാജധാനി തി രംഗൂൺ. വോ രംഗൂൺ കോ അബ് യാഗൂൺ യാങ്കൂൺ കഹത്തെ ഹെ. പെഹലെ ബർമ്മ ഔർ രംഗൂൺ തി. ദേക്കിയെ ഉസ് ദേശ് മേ ഉന്നെ ഭേജ ഗയ വഹാം നസർബന്ദി കെ മേ രക്ക ഗയ യാനി വഹാം സഖ്ത് പെഹരാത്ത വഹാം കെ ജയിൽ മേ വഹാം സഖ്ത് പെഹരെ കെ അന്തർ ഉന്നെ രക്ക. അതായത് നമ്മളെ ഈ നാട്ടിൽ നിന്ന് റംഗൂണിലേക്ക്, ബർമ്മയുടെ തലസ്ഥാനമായ റംഗൂണിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ജയിലിലടക്കുകയാണ് ചെയ്തത്. സഖ്ത് നസർബന്ദി കെ ബാവജൂദ് ബഹാദൂർ ഷാ സഫറിനെ അപ്നി കുച്ച് ചിട്ടിയാം ദില്ലി പെഞ്ചായി. കർശനമായ തടവിലായിട്ടും ബഹദൂർ ഷാ സഫർ തൻ്റെ ചില കത്തുകൾ ഡൽഹിയിലേക്ക് അയച്ചു. കുൽസും ജുമാനി ബേഗം ബഹദൂർ ഷാ സഫർക്ക് ബെഡി ബേട്ടീത്തി. ബഹദൂർ ഷാ സഫറിൻ്റെ മകളായിരുന്നു ആര്? കുൽസും ജമാനി ബേഗം. അവർക്ക് കത്തയക്കുകയുണ്ടായി അച്ഛൻ. വേ ദില്ലിമേ അംഗ്രേസി കൈതുമേത്തി, മകളാകട്ടെ ഡൽഹിയിൽ ഇംഗ്ലീഷുകാരുടെ തടവിലായിരുന്നു, അച്ഛൻ റംഗൂണിൽ തടവിലാണ്. അതായത് ബഹദൂർ ഷാ സഫർ റംഗൂണിൽ തടവിലാണ്, മകൾ ഡൽഹിയിലും. ഇപ്പം ഡൽഹിയിലുള്ള മകൾ അച്ഛന് കത്തയച്ചു. ആ കത്തിന് ഒരു മറുപടി ആയിട്ടുള്ള കത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്നെ ബേട്ടി കെ നാം പർ വോ കഹാം സേ പത് കത്ത് ലിഖത്തെ ഹെ? ആ രംഗൂൺ കെ ജയിൽ സേ വോ പത്ര ലിഖത്തെ ഹെ. ഹം പാട് കി ഓർ ജായേ. ബേട്ടി കെ നാം പ്യാരി ബിട്ടിയ തുംനെ അപ്നെ കൈദി ബാപ് കോ ഖത്ത് ഭേജ. ഖത്ത് ക്യാ ഭേജ മേരി ജാൻ ആസുനാമാത്ത. ബേട്ടേനെ പഠ്കർ സുനായ ഏക് ദഫ സുന ജീ ഇന്ന ബര ഫിർ കഹ. ബേട്ട ഫിർ സുനാന ഫിർ സുന വോ ബി രോയ മേരി ആങ്കേ ബി ആസുസേ ബി ഗൈ. കഹ ബാബ ഏക് ദഫ ഫിർ പഠോ ക്യാ ലിഖ്വാവും ബേട്ടി കി മുജ് പർ തുമാരെ കത് കാ ക്യാ അസർ ഹുവ. തീൻ ദഫ സുന്നേ കെ ബാദ് ബി ദിൽ കോ കരാർ നഹി ആയ. ദേക്കിയെ യഹി ഹെ ഹമാര പേലാ ഗണ്ട്. സംബോധൻ കേസാ ഹെ പ്യാരി ബിട്ടിയ. അർത്ഥം ക്യാ ഹെ? പ്യാരി ബേട്ടി പ്രിയപ്പെട്ട മകളെ, തുംനെ അപ്നെ കൈദി ബാപ് കോ ഖത്ത് ഭേജ. തുംനെ അപ്നെ കൈദി ബാപ് കോ ഖത്ത് ഭേജ. നീ നിന്റെ തടവിലിരിക്കുന്ന അച്ഛന് കത്തയച്ചു. ഖത്ത് ക്യാ ഭേജ മേരി ജാൻ ആസുനാമാത്ത. ആസുനാമ ആപ്നെ യേ ശബ്ദ സുനാ ഹെ? ആസുനാമ മാനെ ദർദ് ഭരി വാണി യാനി യേ പഠനെ പർ അമാരി ആങ്കോ സേ ആസു നികൽ ജാത്തേ ഹെ. ജോ പഠനെ മേ അമാരെ മൻ മേ ദുഃഖ് പവൻ ജാത്തേ ഹെ. ദേക്കിയെ യഹാം

कहते हैं, आप तुमने जो भेजा है कत्त नहीं मेरी जान, ये आम सुनामा है. മോളെ, നീ അയച്ചത് കത്തല്ല, എന്താണ്, ഒരു വിലാപ കാവ്യമാണ്. അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നു. ബേട്ടേനെ പഡ്കർ സുനായ, ബേട്ട ജോ ഹെ മിർസ ജവാൻ ഭക്ത് ഹെ വോ അപ്നെ പിതാക്കെ സാത്ത് ബാപ്കെ സാത്ത് റംഗൂൺ കെ ജയിൽമേത്തെ. അംഗ്രേസോ നെ സിർഫ് അമാരെ ബഹദൂർ ഷാ സവർക്കോ നഹി ഉൻകെ ബേട്ട മിർസ ജവാൻ ഭക്ത് കോ ബി ഉൻകെ സാത്ത് ജയിൽ ഭിജ്വായാത്ത. വഹാം സെ ബേട്ടേനെ ഈ പത്ര് പഡ്കർ സുനായ. അപ്പം മകനും കൂടെയുണ്ട്. അപ്പം മിർസ ജവാൻ ഭക്ത് എന്ന് പറയുന്ന മകനും റംഗൂണിലെ ജയിലുണ്ട്. അപ്പം മകൻ അച്ഛന് മകളയച്ച കത്ത് വായിച്ച് കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്. പഡ്കർ സുനായ, ഏക് ദഫ സുന, ഏക് ദഫ മാനയ്ക്കാ ഏക് ബാർ, ഒരു പ്രാവശ്യം അച്ഛൻ കേട്ടു. ജി ഇന്ന ബര, ബേക്കിയെ ഏക് പ്രയോഗ ഹെ ജി ഇന്ന ബര. ജി മാനെ മനസ്സ്, ഹൃദയം എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജി ഇന്ന ബര മാനയ്ക്കാ ഹെ മൻ സംതൃപ്ത് നഹി ഹുവ, മൻ സന്തുഷ്ട് നഹി ഹുവ. ഏക് ബാർ പഡ്നേ സേ മൻ സന്തുഷ്ട് നഹി ഹുവ. ഫിർ കഹ, വീണ്ടും പറഞ്ഞു. ബേട്ട ഫിർ സുനാന, ഫിർ സുന. വോ ബി രോയ മേരി ആങ്കേ ബി ആംസോ സെ ബി ഗൈ. ദേക്കിയേ, ബോ സരൽ ഹെ നാ, ക്യാ ഹെ. ഫിർ സുനായ, ബേട്ടനെ ഫിർ കത്ത് ദുബാര സുനായ. വോ ബി രോയ സുൻകർ യെ പഡ്കർ വോ രോയ, ബേട്ട രോയ യാനി ബായി രോയ. അമാരെ ജോ കുൽജുൻ സമാനിക്ക് ബായി ഹെന വോ രോയ. ഓർ മേരി ആങ്കേ ബി ആംസോ സെ ബി ഗൈ. ബാബ് കഹത്തെ ഹെ, ബഹദൂർ ഷാ സഫർ കഹത്തെ ഹെ, മേരി ആങ്കേ ബി എൻ്റെ കണ്ണുകളും ആംസോ സെ ബി ഗൈ. ആംസു മാനെ അശ്രു, കണ്ണുനീർ. കണ്ണുനീർ കൊണ്ട് നനഞ്ഞു. കഹ, ബാബ ഏക് ബാർ ഫിർ പടോ, ഏക് ദഫ ഫിർ പടോ, ഒന്നുകൂടി വായിക്കൂ. ക്യാ ലിഖ്വാവും ബേട്ടിക്ക് മുജ് പർ തുമാരെ കത്ത് കാ ക്യാ അസർ ഹുവ. അബ് പിതാജി പത്ര ലിഖത്തെ സമയ യെ സബ് ലിഖ് രഹേ ഹെ. വോ കേത്തെ ഹെ, വേ ക്യാ കേത്തെ ഹെ, ക്യാ ലിഖ്വാവും ബേട്ടി, എന്താണ് ഞാൻ എഴുതിപ്പിക്കേണ്ടത് മകളെ. മുജ് പർ തുമാരെ കത്ത് കാ ക്യാ അസർ ഹുവ, തുമാരെ കത്ത് കാ ക്യാ പ്രഭാവ് മുജ് പർ ഹുവ ഹെ, യേ മേ കഹ് നഹി സക്ത. മേ ക്യാ ലിഖ്വാവും, ഏസേ കേത്തെ ഹെ പിത. തീൻ ദഫ സുനേക്കെ ബാദ് ബി ദിൽ കോ കരാർ നഹി ആയ. മേനെ തുമാര പത്ര തീൻ ദഫ സുന, തീൻ ബാർ സുന, ഫിർ ബി മേരെ ദിൽ കോ റാഹത്ത് നഹി ആയ. കരാർ മാനെ റാഹത്ത്, റിലീഫ്. ദേക്കിയെ, പേലെ ഗണ്ട് മേ ജോ ഹംനെ യെ പത്ര കാ ക്യാ ക്യാ പടാ ഹെ, യെ പത്ര കോ വോ ആംസുനാമ കേത്തെ ഹെ. ആംസുനാമ ക്യാ ഹെ, ജോ ദർദ് ഭരി. ക്യോം യെ പത്ര കോ ആംസുനാമ കേത്തെ ഹോംഗേ, കാരണം ക്യാ ഹെ, യെ പത്ര പഠനേ പർ ഹമാരെ മൻമേ ജോ ദുഃഖ് ഹോത്താ ഹെ ഓർ ആങ്കേ ബി ബീഗ് ജാത്തേ ഹെ, യാനി ആസു ബേനെ ലിഖത്തേ ഹെ. ക്യോക്കി ജോ ബേട്ടി ജോ പത്ര ലിഖാ ഹെ ഉസ്മേ ക്യാ കിസ്കാ വർണ്ണൻ ഹോഗാ, വഹാം പരിവാർ കി ജോ ദുരവസ്ഥക്കേ ബാരേ മേ ഓർ ദില്ലി ജനതക്കേ ദുരവസ്ഥക്കേ ബാരേ മേ ഓർ ഹമാരെ ജോ അംഗ്രേസ് സർക്കാരോക്കെ അംഗ്രേസ് ശാസകോക്കെ അത്യാചാർക്കെ ബാത്തേം ഉസ്മേ ഹോങ്കി. യെ സബ് പഡ്കർ അമാരെ ഭാഷ ബഹദൂർ ഷാ സഫർ രഹാം ആരോ രഹേ ഹെ, ഇസ്ലിയെ യെ പത്ര കോ വോ ആംസുനാമ കേത്തെ ഹെ. കിത്നി ബാർ വോ പത്ര പടാ, തീൻ ബാർ പടാ. ബാർ കെ ലിയെ ഹംനെ ഏക് നയാ ശബ്ദ് ഉർദു കാ ജോ ശബ്ദ് ഹെ ദഫ, ദഫ തീൻ ദഫ സുന്നേ കെ ബാദ് ബി ദിൽ കോ കരാർ നഹി ആയ. ഓർ അഗലേ ഗണ്ട് ദേക്കിയേ, ബാപ് ക്യാ കഹത്തെ ഹെ, സച്ച് കഹത്തി ഹോ, ദില്ലി വാലേ മുജ്കോ രോത്തേ ഹോങ്കേ, വേ ക്യാ നഹി ജാനത്തെ കി മേ ബി ഉൻകോ രോത്താ ഹും, മേ തോ സിന്ദാ ബൈട്ട ഹും, വേ തോ ബിന ആയി മോത് മർ ഗയേ. കിത്നോ കെ ബാപ്, കിത്നോ കെ ബേട്ടെ, കിത്നോ കെ ബായി ഫാൻസിയോ പർ ചടേ ഗയേ, കിത്നെ ബച്ച എത്തിമോ ഗയേ, കിത്നി ഓരത്തെ ബേവാ ഹോ ഗൈ, ഗർ ലുട്ട് ഗയെ നഹി ബൽക്കി കോദ് ഡാലേ ഗേ ഓർ ഉൻ പർ ഹൽ ചൽവാ ദിയേ ഗയേ. ദില്ലി മേ ജബ് മേരാ മുക്തമ ചൽ രഹാ താ ഉസി സമാനേ മേ തബാഹി ഓർ ബർബാദി കെ കിസ്സേ സുനേത്തെ. വേ ആഗേ ലിഖത്തെ ഹെ, സച്ച് കഹത്തി ഹോ, ദില്ലി വാലേ മുജ്കോ റോത്തേ ഹോങ്കേ, വേ ക്യാ യേ നഹി ജാനത്തെ കി മേ ബി ഉൻകോ റോത്താ ഹും. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ദില്ലി മേ ജോ ലോഗ് ഹെ മുജ്കോ റോത്തേ ഹോങ്കേ മാനേ മേരെ ബാരേ മേ സോച് കർ രോത്തേ ഹോങ്കേ, അവർ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും. വേ യേ ക്യാ നഹി ജാനത്തേ കി

0: മേ ബി ഉൻകൂറോത്താഹും ഞാനും അവരെ ഓർത്ത് കരയുന്നത് അവർക്കറിയില്ലേ. പട്ടാളക്കാരുടെയും ഭരണാധികാരികളുടെയൊക്കെ അത്യാചാർ സേ ബഹുസേ ലോക് മർഗയെ ഹെ കിത്തനോ കെ ബാപ് കിത്തനോ കെ ബേട്ടെ കിത്തനോ കെ ബായി പാംസിയോ പർ ചഡ്ഗയെ. എത്രയോ പേർ കൊലക്കയറിൽ ഏറ്റപ്പെട്ടു, അതായത് മൃത്യുദണ്ഡ് ദിയേകയെ മരണശിക്ഷ നൽകപ്പെട്ടു. കിത്തനെ ബച്ച യത്തീം ഹോകയെ. അപ്പോൾ ഇത്രയും ഹമാരെ ജോ ആജ് കെ ഹിന്ദി പാടുമേ ഹം യഹാം തക്ക് പടേങ്കെ ബാക്കി ഹം അഖിലെ ക്ലാസ് മേ ഹം പടേങ്കെ. ധന്യവാദ് ബച്ചോ.
1: സുനിൽ കുമാർ പി നെ ആജ് കാ ഹിന്ദി പാട്ട് പ്രസ്തുത് കിയ. ഹിന്ദി പാഠം സമാപിക്കുന്നു.
2: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം 9-ാം ക്ലാസിൽ. 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: tomorrow on 100.1 Akashwani Gold channel. It can also be heard on our News on AIR app and News on AIR official YouTube channel. So stay tuned to Akashwani today and tomorrow. A four-member medical team from the All India Institute of Medical Sciences, AIIMS Delhi, today conducted the second autopsy of the former model turned actor Trisha Sharma in Bhopal. The postmortem lasted nearly 3 hours under tight security arrangements. After completion of legal formalities, the body was handed over to the family and the last rites were performed at the Bhadbhada Crematorium in Bhopal. Her family had requested the medical team to adopt a multidisciplinary forensic, pathological and radiological approach and independently examine concerns they claim were not adequately addressed during the first postmortem conducted in the city. The India Meteorological Department has issued a red colour warning for heatwave to severe heatwave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha today. The weather agency also forecast heatwave conditions in isolated pockets over Uttar Pradesh, Madhya Pradesh, Vidarbha, Punjab, Haryana, Chandigarh and Delhi during the next 5 days. And with that, we end this news bulletin.
1: Akashavani, Kozhikode. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്രമായ നൈപുണ്യ വികസനവും തൊഴിൽ സുരക്ഷതയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ് പദ്ധതിക്ക് NIT തുടക്കമായി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്ര കൈമാറ്റവും നിർവഹിച്ചു. സമൂഹത്തിനായി സമർപ്പിച്ചുള്ള ഈ പദ്ധതിയിലൂടെ നൈപുണ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അതിലൂടെ ശാക്തീകരിക്കപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള രജിസ്ട്രാർ പ്രൊഫസർ VB സമീർ കുമാർ, NIT കാലിക്കറ്റ് രജിസ്ട്രാർ ഡോക്ടർ സുനിൽ ജേക്കബ് ജോൺ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ശ്രീ ഷാ ഫൈസ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഔദ്യോഗികമായ ധാരണാപത്രം ഒപ്പുവെച്ച് കൈമാറിയത്. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി NIT കാലിക്കറ്റിലും കാസർഗോഡുള്ള കേരള കേന്ദ്ര സർവകലാശാലയിലുമായി ആകെ 1500 ഉദ്യോഗാർത്ഥികൾക്കാണ് വിവിധ കോഴ്സുകളായി പരിശീലനത്തിന് അവസരമൊരുക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ 4 പ്രധാന കോഴ്സുകളായി 1100 പേർക്കാണ് പരിശീലനം നൽകുക. പെൺകരുത്തിനും വനിതാ സംരംഭത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കേരള കേന്ദ്ര സർവകലാശാലയിൽ പ്രത്യേക കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ 16th ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2025 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. 25 ഫീൽഡ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. വീടുകൾ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുന്ന എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകേണ്ടവരാണ് ഫീൽഡ് ട്രെയിനർമാർ. 2 ഘട്ടങ്ങളിലാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആദ്യഘട്ടം. ഇതിനായി July 1 to 30 വരെയുള്ള ദിവസങ്ങളിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. ഇതിനു മുന്നോടിയായി June 16 to 30 വരെ വ്യക്തികൾക്ക് പ്രത്യേക വെബ് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് വിവരങ്ങൾ നൽകാനും അവസരം നൽകും. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക. 2025 February നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെ സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ ഉൾപ്പെടെ വിവരങ്ങളും ശേഖരിക്കും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലുള്ള ചർച്ചകളും മാതൃകാ അവതരണവും നടന്നു. പ്രാദേശിക പ്രവർത്തനത്തിലൂടെ ആഗോളമാറ്റം സൃഷ്ടിക്കുക എന്ന ആശയത്തിൽ കടലുണ്ടി, കായണ്ണ, ചെങ്കോട്ടുകാവി, കൊയിലാണ്ടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ BMCകൾ വിവിധ ജൈവ വൈവിധ്യ സംരക്ഷണ മാതൃകകൾ അവതരിപ്പിച്ച് ആശയങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ചർച്ചകളും സാങ്കേതിക സെഷനുകളും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാ ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോഴിക്കോട് ബ്ലോക്കും, മികച്ച നഗരസഭയായി രാമനാട്ടുകര നഗരസഭയും, മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷനും, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ അമീദും, റീൽസ് മത്സരത്തിൽ ഒന്നാം സ്റ്റേഡിയ ചേലൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തിൽ ഹരിതചട്ട പാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. കൂടഞ്ചി ഗ്രാമപഞ്ചായത്തിൽ ഈറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടഞ്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം, പ്രാഥമിക ചികിത്സ, നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ

0: വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, കഠിനാധ്വാന തൊഴിലാളികൾ തുടങ്ങിയ അതീവ ജാഗ്രത ആവശ്യമായ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഹീറ്റ് ക്ലിനിക്കിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. വേനൽക്കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ സേവനവും കൗൺസിലിംഗും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വച്ഛ് സാർവേഷൻ ഗ്രാമീൺ റാങ്കിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും ദക്ഷിണമേഖലയിൽ രണ്ടാം സ്ഥാനവും നേടി കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുള്ള മികവാണ് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകുന്ന അംഗീകാരത്തിന് അർഹരാക്കിയത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണമേഖലയിലാണ് ജില്ല രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത്. സ്വച്ഛ് സർവേഷൻ ഗ്രാമീണ സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗൻവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവയുടെ ശുചിത്വവും ശൗചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ചിരുന്നു. കൃത്യവും സമയബന്ധിതവുമായ IMIS റിപ്പോർട്ടിംഗ് ജില്ലയുടെ പുരോഗതി ദേശീയ വിലയിരുത്തലിൽ പ്രതിഫലിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:40 രാത്രി 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ ആർ വേണുഗോപാൽ സംസാരിക്കുന്നു. 7:20 കാലാവസ്ഥ അറിയിപ്പ്, 7:35 എവർഗ്രീൻ ട്യൂറ്റ്സ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 അക്ഷരസൗരഭം സാഹിത്യ പരിപാടി, ജി ആർ ഇന്ദുഗോപനുമായി അഭിമുഖം, 10:00 രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീത് സഭ, ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിത്താർ വാദനം, 11:00 ലളിതഗാനം. നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഗോപിനാഥൻ നായർ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, പണ്ഡിറ്റ് കറുപ്പനെഴുതിയ കവിത ജാതിക്കുമ്മി, ആലപിക്കുന്നത് മൃദുല, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ അഞ്ജു ശിവറാം സംസാരിക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, PF മാത്യൂസ് എഴുതിയ നോവൽ അടിയാള പ്രേതം. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. എട്ട് ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരങ്കിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യൂറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:00 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം. ആറ് മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ, ഡോക്ടർ ശൈലജ കുമാരിയുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ, 7:35 എവർഗ്രീൻ ഡ്യൂറ്റ്സ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും, വിജു നായരങ്ങാടി സംസാരിക്കുന്നു. 9:30 എം അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി, 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: एतेषु स्थानेषु तीव्र उष्णतरङ्गस्य स्थितिः भवितुमर्हति इति विभागेन पूर्वानुमितम्। भाजपेति दलस्य वरिष्ठः नेता तथा केन्द्रीयमन्त्री पीयूषगोयलः अद्य कांग्रेसदलस्य नेतुः राहुलगान्धिनः उपरि देशे अराजकत्वं प्रवर्तयितुं गभीरं षड्यन्त्रस्य आरोपं कृतवान्। एकस्मिन् सामाजिकान्तर्जालीये पटले सः अवदत् यत् प्रधानमन्त्रिणः नरेन्द्रमोदिनः विरुद्धं गान्धिनः वक्तव्यं सर्वैः विपक्षिदलैः सह कांग्रेसदलस्य प्रमुखं षड्यन्त्रं सूचयति। अन्ते क्रीडावार्तायाम्, आईपीएल क्रिकेट क्रीडायाम् अद्य प्रथमे द्वन्द्वे मुंबई इंडियंस राजस्थान रॉयल्स दलयोः मध्ये स्पर्धा प्रचलति। प्रथमं क्रीडता राजस्थान रॉयल्स दलेन अष्ट क्रीडकानां हानिपुरस्सरं 75 धावनांकाः विनिर्मिताः। अपरतः द्वितीये द्वन्द्वे कोलकाता नाइट राइडर्स दिल्ली कैपिटल्स दलयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്ത് നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
9: വിദേശത്ത് വരുന്ന യാത്രക്കാർ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ

0: കോളേജുകൾ കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
1: കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൗരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് ഐ ഐ ടി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. സി ബി എസ് ഇ പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സി ബി എസ് ഇ അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും.
1: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ഐ എ എസ് ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണം

0: തങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. അവനവന് ആദായം നൽകുന്ന പദ്ധതികളേക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പലർക്കും ആഗ്രഹമില്ലേ? ഒരാട് ഫാം, അല്ലെങ്കിൽ കന്നുകാലി ഫാം, അതുമല്ലെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് കരുതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മെ പൊതിയും. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ വേണം, രജിസ്ട്രേഷൻ വേണോ, ലൈസൻസ് വേണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മെ അലട്ടാൻ തുടങ്ങും. പേടിക്കണ്ട, സംശയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഇത് ശ്രദ്ധിക്കൂ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഷിബു ജോർജ്.
1: നമ്മുടെ പാലുൽപാദനം ചെയ്യുന്ന പ്രസൻസിക്കും, അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെൻ്റ് തരത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്.
2: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 1,200,000 രൂപ വരെ വാർഷിക വിറ്റുവരവ്, ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 1,200,000 മുകളിൽ വിറ്റ് വരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇപ്പോൾ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇപ്പോൾ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പോൾ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം തോന്നി, ഇപ്പോൾ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണനം ഒന്നുമില്ല,
1: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
2: കൊടുക്കുന്നില്ല. ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്.

0: അതുപോലെ തന്നെ ഇപ്പോൾ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റ്, അപ്പം 50 കോഴികളെ വരെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാല ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2 കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിന് വെരിഫിക്കേഷൻ എല്ലാവരും നടത്തുന്നുണ്ട്, എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അത്
1: മാൻഡേറ്ററിയാണ്. സർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSI രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ആ സ്ഥിതിയിലും
0: തീർച്ചയായിട്ടും നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് FSSI രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ദേവമാർ ആലപ്പുഴ അടുത്ത് കളിക്കുന്ന പരിപാടി പറഞ്ഞിരിക്കുന്ന സാറിന് എന്റെ 1000 നമസ്കാരം.
0: നമസ്കാരം.
2: ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ 60 പൈസ വെച്ചാൽ കിട്ടുമോ? രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ?
0: അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പോൾ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിൻ്റെ ഒരു യൂണിറ്റാണ്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിനകത്ത് 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അപ്പോൾ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പം ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തിൽ. അപ്പം ഈ ആടുവളത്തിന് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിൻ്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിൻ്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് എടുക്കാം,
1: ലോൺ എടുക്കാൻ വേണ്ടി.
0: പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളത്തിലുള്ള യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ് കൂടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആവർത്തന ചെലവ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, അതായത് നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിംഗ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പൊ KCCയുടെ സഹായം തേടാം. ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ. സർ, നമ്മൾ ഈ FSSI രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നത് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം, അവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്.

0: മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്.
1: സർ, ഇപ്പം നമ്മളിപ്പം നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്. ക്ഷീരശ്രീ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, മുട്ട ഉൽപ്പാദന, മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചി കോഴി വളർത്തൽ യൂണിറ്റ് 1000 കോഴികളുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി. ഇപ്പൊ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാൻ
0: പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്,
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികൾ ഉണ്ടായിരുന്നു, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും. NLMന്റെ ഭാഗമായിട്ട് കേരളത്തില് വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തൽ, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ള കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്,
0: ആവർത്തന ചെലവുകൾ,
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിലോ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിൽ അത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പൊ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം.
0: വീണ്ടും എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകന്
0: ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. കൃഷിസ്ഥലം ഒരുക്കുന്നത് തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ

0: ഉപകരണങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ ഈ രീതിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, പശുവിൻ്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ സ്കീമില് ലാഭം എടുക്കണമെങ്കിൽ
0: അതായത് ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരേക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണ ആവശ്യമുണ്ട്, അപ്പൊ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക. അപ്പൊ അത് പരിഗണിക്കുന്നു, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും, അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ തീറ്റപ്പുല്ല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: ഒരു 10 പശുവുള്ളൊരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, അപ്പം അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചെലവ് എത്ര ആവും?
0: ഇപ്പോൾ 10 പശുവുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണ്ടി വരും. 10 ലക്ഷം 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്, കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ പാട്ടത്തിലെടുക്കണം. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 1 തൊഴുത്ത് നിർമ്മിക്കുക, 2 ഈ പശുക്കളെ വാങ്ങുക. അപ്പോൾ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുകളുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമില്ല, 10 കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിപുലീകരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. KCC ആയിട്ട് ബന്ധപ്പെട്ട്
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി, ഡെയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിന്റെ 70% തീറ്റയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം, അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകളും
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്.
0: നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചിരുന്നു, അപ്പൊ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കുമതി, കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവെപ്പുകളും എടുക്കണം, അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ചെറിയൊരു യൂണിറ്റായിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു
0: ഇതിന്റെ ആട്ടിൻകുട്ടികളെ നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്, ആട്ടും കുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും, കാരണം ഇതിനെ എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെയൊന്നും കഴുകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഒരു 1-1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയം

0: അതിനുള്ള സാഹചര്യം ഉള്ളവർക്ക് അത്
1: പറ്റുള്ളൂ.
0: അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായും. അതായത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ, കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്, പശു വളർത്തലും ആട് വളർത്തലും. അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറേ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ 9387830718. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
0: മാങ്ങാണ്ടി അപ്പം രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണ വിഭവമായിരുന്നു മാങ്ങാണ്ടി അപ്പം. മാമ്പഴക്കാലമാകുമ്പോഴേ മാമ്പഴം തിന്ന് വലിച്ചെറിയുന്ന മാങ്ങാണ്ടിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നാം ചിന്തിക്കാറില്ല. വെട്ടിക്കീറാൻ ആവശ്യമായ അത്ര മാങ്ങാണ്ടി ആകുമ്പോൾ അവ വെട്ടിക്കീറി പരുവപ്പെടുത്തുന്നു. മിക്കവരും കർക്കടക മാസത്തോടെയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. മാങ്ങാണ്ടിയിൽ നിന്നും എടുത്ത പരിപ്പ് വൃത്തിയാക്കിയ ശേഷം നന്നായി ഉണക്കി ചണച്ചാക്കിലോ തുണിയിലോ കെട്ടി വെള്ളത്തിൽ കട്ടുകളയാൻ മുക്കിയിടും. കുറഞ്ഞത് 4 ദിവസമെങ്കിലും വെള്ളത്തിൽ മുക്കിയിടണം. പണ്ട് പാടവരമ്പിലെ മടവീണ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടുമായിരുന്നു. കട്ടുപോയ ശേഷം പുഴുങ്ങി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കും. അതിൽ നിന്നും ആവശ്യമായവയെടുത്ത് ഇടിച്ചു പൊടിച്ചോ വെള്ളത്തിൽ കുതിർത്തോ നാടൻ തവിടരിയോടൊപ്പം അരച്ചു ചേർത്ത് അപ്പമുണ്ടാക്കുമായിരുന്നു. കൂടാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ശർക്കരപ്പാനിയിൽ ഇളക്കി ചുക്കും ജീരകവും അരിപ്പൊടിയും ചേർത്ത് ശർക്കര വരട്ടി ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടിച്ചു പൊടിച്ച് തവിടുള്ള അരിയോടൊപ്പം ചേർത്ത് മാങ്ങാണ്ടി പുട്ടും ഒരു വിശേഷ വിഭവമായിരുന്നു. അക്കാലത്തെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഇത്. വയറുകടി, കുടൽപുണ്ണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ആമാശയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു ഇത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപ്പാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം കുരുമുളക്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി കോഴിക്കോട്.

0: പോലീസ്?
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്.

ഇനിയിപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിൽ കെ ജി മാർക്കോസും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

0: क्रेडिट फायदों के लिए अपनी बैंक शाखा से संपर्क करें।
1: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP

0: സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ 100,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-ും 28-ുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച്

0: ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.

0: കാലത്ത് 7:45-നും റിയൽ എഫ്എമ്മിൽ 9:40-നും
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഇണമിട്ട് ചിത്രപാടിയത്. ചിത്രം ജോക്കർ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
2: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും ഇ ഡ്രൈവ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 1,00,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 ഫാൽത്ത മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ഡലമായ പറവൂരിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നട അടയ്ക്കും. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനമുണ്ടായിരിക്കില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ്.

0: ഉറപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒടിയൻ എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും ശ്രേയാ ഘോഷാലും പാടിയത്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് 9 ഡൽഹി റിലേ.

0: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
1: ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില വാഗ്വാദങ്ങളുടെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വീരനായിട്ടുള്ള അക്കിലസ് ഗ്രീക്ക് സൈന്യവുമായി പിണങ്ങി നിൽക്കുകയാണ്. ഗ്രീസിലെ വില്ലാളി വീരന്മാരൊക്കെ മുറിവേറ്റ് ഗ്രീക്ക് താവളങ്ങളിൽ കഴിയുകയാണ്. അക്കിലസ് പങ്കെടുത്താൽ മാത്രമേ ഇനി യുദ്ധത്തിൽ ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടാകൂ എന്ന അവസ്ഥയിലാണ് ഗ്രീക്ക് സൈന്യം ഇരിക്കുന്നത്. അക്കിലസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വീരനുമായിട്ടുള്ള പെട്രോക്ലോസ് മരണമടഞ്ഞു. ഇനി അക്കിലസ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കഥ കേൾക്കാം. പെട്രോക്ലോസിന്റെ മരണത്തോടെ നിമിഷ നേരം കൊണ്ട് അക്കിലസിന്റെ രഥവും കുതിരകളും അക്കിലസിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അത് ഹെക്ടർ കൈവശപ്പെടുത്താതിരിക്കാൻ ഓട്ടോമേഡോൺ ചെയ്തതായിരുന്നു അത്. മെനലാവൂസ് ഈ കാഴ്ച കണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞെത്തി. മെനലാവൂസിനോടൊപ്പം പെട്രോക്ലോസിന്റെ ശവശരീരം തിരിച്ചെടുക്കാൻ ഗ്രീക്ക് പടയാളികളും ഓടിയെത്തി. ഹെക്ടർ പെട്രോക്ലോസിന്റെ ശവശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഗ്രീക്കുകാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നോടി. പെട്രോക്ലോസിന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത പടച്ചട്ടയും തൊപ്പിയും ധരിച്ച് ഹെക്ടർ നിന്നു. അത് പീലൂസ് അക്കിലസിന് നൽകിയവയായിരുന്നു. ഹെക്ടർ വീണ്ടും ശവശരീരത്തിനായി പിന്തിരിഞ്ഞെങ്കിലും യവനവീരന്മാർ ആയുധം കൊണ്ട് അതിനു ചുറ്റും ഒരു വേലി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിച്ചുപോയി. കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന് അക്കിലസ് നോക്കുകയായിരുന്നു. ഗ്രീക്കുകാരുടെ അമ്പരപ്പും വിഹ്വലതയും അദ്ദേഹം കണ്ടു. തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ അദ്ദേഹത്തിന് ആകെ ആകാംക്ഷയായി. അക്കിലസിന്റെ പക്കൽ ഓടിയെത്തിയ ഗ്രീസിലെ പടയാളികൾ പറഞ്ഞു, അക്കിലസ്, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്ങേ അറിയിക്കാനുള്ളത്. നമ്മുടെ വീരനായകനായ പെട്രോക്ലോസിനെ ട്രോജൻകാർ വധിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനായി ഇപ്പോൾ ഗ്രീക്കുകാർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പെട്രോക്ലോസിന് നൽകിയ തലപ്പാവും കവചവും ഹെക്ടർ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും അക്കിലസ് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. അക്കിലസിന്റെ അമ്മ തേറ്റിസ് ദേവി മകന്റെ ഈ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി. അക്കിലസ് പറഞ്ഞു, അമ്മേ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പടച്ചട്ടയും ട്രോജൻകാർ കൈവശപ്പെടുത്തി. ഹെക്ടറിനെ കൊല്ലാതെ ഇനി ഞാൻ ഉറങ്ങില്ല അമ്മേ. തേറ്റിസ് ദേവി പറഞ്ഞു, നീ ഹെക്ടറെ കൊല്ലുകയാണെങ്കിൽ അധികം താമസിയാതെ നീയും യുദ്ധത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ അക്കിലസ് പറഞ്ഞു, എനിക്ക് ഈ നിമിഷത്തിൽ തന്നെ മരിച്ചാൽ മതി. എന്റെ ആത്മസുഹൃത്തിനെ രക്ഷിക്കാൻ എനിക്കായില്ലല്ലോ. അവനെ എനിക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്തത്. ഞാൻ അയാളെ സഹായിക്കാതിരുന്നത് എന്റെ വലിയ തെറ്റാണ്. ഹെക്ടറിനെ എനിക്ക് കൊല്ലണം. ഇവിടെ വന്നതിനു ശേഷം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് ഇടവരുത്തിയ ആ വഴക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. എന്റെ വാശിയും പകയും ഇനി ട്രോജൻകാരോട് മാത്രമായിരിക്കും. എന്റെ പെട്രോക്ലോസിനെ കൊന്ന ഹെക്ടറിനെ ഞാൻ കൊന്നിരിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ തേറ്റിസ് ദേവി പറഞ്ഞു, നിന്റെ തീരുമാനം എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിനക്ക് യുദ്ധം ചെയ്യാൻ എങ്ങനെ കഴിയും? നിന്റെ പടച്ചട്ടയും തലപ്പാവും ഒക്കെ ഹെക്ടർ കൊണ്ടുപോയില്ലേ? തേറ്റിസ് ദേവി അത് പറഞ്ഞപ്പോഴാണ് അക്കിലസ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പടച്ചട്ടയില്ലാതെ ഹെക്ടറോട് എതിരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. തേറ്റിസ് ദേവി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ പോകട്ടെ. ദേവന്മാരുടെ ലോഹപ്പണിക്കാരനായ ഹെഫസ്തൂസിനെ കൊണ്ട് ഞാനൊരു പുതിയ പടച്ചട്ടയും തലപ്പാവും ഉണ്ടാക്കി നാളെ കൊണ്ടുവന്ന് തരാം. അതും പറഞ്ഞ് തേറ്റിസ് ദേവി അപ്രത്യക്ഷയായി. അക്കിലസ് തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ തേറ്റിസ് ദേവി വന്നു. തലേ ദിവസം പറഞ്ഞിരുന്നതുപോലെ നല്ല ഒരു പടച്ചട്ടയും ദേവി കൊണ്ടുവന്നിരുന്നു. അത് കണ്ട് മിർമിടൻകാരുപോലും അത്ഭുതപ്പെട്ടുപോയി. അഖിലസിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള ആയുധം വന്നെത്തിയിരിക്കുന്നു. അമ്മയോട് നന്ദി പറഞ്ഞ് അയാൾ പടച്ചട്ട വാങ്ങിയണിഞ്ഞു. അങ്ങനെ ട്രോജൻ കടൽത്തീരത്തുകൂടി അഖിലസ് നടന്നു. ഗ്രീക്കുകാരായ പടയാളികളെയെല്ലാം അഖിലസ് വിളിച്ചുകൂട്ടി. ഒഡീസിയൂസ്, ദിയമേഡസ്, മെനലാവൂസ്, ആഗ്മനോൺ എന്നിവരെല്ലാം മുറിവേറ്റ് തളർന്നവരായിരുന്നെങ്കിലും അക്കിലസ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ആകെ ഉന്മേഷമായി. അഗമനോൺ, നമ്മൾ തമ്മിലുള്ള തർക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട. നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടായ ഭിന്നതയൊക്കെ ഞാൻ മറക്കാം. എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് ഗ്രീക്കുകാരെ മുഴുവൻ ഒരുമിച്ച് നിർത്തി യുദ്ധത്തിന് പോകാം. അപ്പോൾ അയാൾ പറഞ്ഞു, അക്കിലസ്, താങ്കളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത്. പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. നമ്മുടെ വീരനായകനായ അക്കിലസിനെ ഞാൻ വേദനിപ്പിച്ചു. അതിനൊക്കെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അക്കിലസിനോട് മാപ്പ് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്റെ സമ്പത്തിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അക്കിലസിന് നൽകുകയും കൂടി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കിലസിനും സമാധാനമായി. അവർ വളരെ സന്തോഷത്തോടെ നന്ദി.

നന്ദിപൂർവ്വം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അജയനായ അക്കിലസ് തൻ്റെ മുന്നിൽ കണ്ട ട്രോജൻ പടയാളികളെയൊക്കെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ശത്രുക്കളുടെ കുന്തമോ അസ്ത്രമോ ഒന്നും അക്കിലസിൻ്റെ ലോഹപ്പടച്ചട്ടയിൽ പോറൽ പോലും ഏൽപ്പിച്ചില്ല. ട്രോജൻ പടയാളികൾ ആകെ പേടിച്ച് പിന്തിരിഞ്ഞോടി. ചിലർ രക്ഷപ്പെടുവാനായിട്ട് നദിയിൽ ചാടി. അങ്ങനെ അവർ അവിടെ മുങ്ങി മരിച്ചു. പ്രിയാം രാജാവ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് അക്കിലസിന്റെ വിജയ പോരാട്ടം കാണുകയായിരുന്നു. അക്കിലസിന്റെ പരാക്രമം കണ്ട് അദ്ദേഹം യുദ്ധദേവൻ തന്നെയോ എന്ന് പ്രിയാം ശങ്കിച്ചുപോയി. കോട്ടയുടെ വാതിലുകളെല്ലാം തുറന്നിടാൻ രാജാവ് കൽപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ട്രോജൻ സൈന്യങ്ങളെല്ലാം കോട്ടയിൽ അഭയം തേടി. ട്രോജൻ നഗരം രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയന്നോടിയ ട്രോജൻ പടയുടെ പിന്നാലെ അക്കിലസും ഗ്രീക്കുകാരും പാഞ്ഞു ചെന്നു. ട്രോജൻ സൈന്യം മുഴുവൻ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഹെക്ടർ മാത്രം സമരഭൂമിയിൽ നിന്നു. പ്രിയാം രാജാവ് താഴേക്ക് ഇറങ്ങി വന്ന് മകനോട് കരഞ്ഞപേക്ഷിച്ചു കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ജീവൻ രക്ഷിക്കണമെന്ന്. അക്കിലസ് ഹെക്ടറെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ പ്രിയാം വിളിച്ചു പറഞ്ഞു, മകനെ ഹെക്ടർ, അക്കിലസ് നിന്നെ കൊല്ലാനാണ് വരുന്നത്. ഓടി ഈ കോട്ടയ്ക്കുള്ളിൽ കയറും, സമയമില്ല, വേഗം വരൂ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. ഹെക്ടറാകട്ടെ അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ അക്കിലസിനെ നേരിടാനായി തന്റെ ഇടത്തോടെ നിന്നു. സംഹരിക്കുവാനുള്ള ആവേശം ബാധിച്ചതുപോലെ അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. ശരിക്കും ഹെക്ടറിന് പേടിയുണ്ടായിരുന്നു. എങ്കിലും വെല്ലുവിളിയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അക്കിലസ് ഹെക്ടറുടെ ശിരസിന് നേർക്ക് കുന്തമെറിഞ്ഞു. ഹെക്ടർ ഒഴിഞ്ഞുമാറി. ഇനി ഹെക്ടറിന്റെ ഊഴമാണ്. അദ്ദേഹം ആഞ്ഞെറിഞ്ഞ കുന്തം അക്കിലസ് പരിച കൊണ്ട് തടുത്തു. അക്കിലസിന്റെ പരിച രണ്ടായി പിളർന്നു. പരിച വലിച്ചെറിഞ്ഞുകൊണ്ട് അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. അക്കിലസിനെ വെട്ടാനായി ഹെക്ടർ വാൾ വലിച്ചൂരിയ നിമിഷത്തിൽ അക്കിലസ് അയാളെ ആഞ്ഞടിച്ചു. ഹെക്ടർ നിലം പതിച്ചു. പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അക്കിലസ് പറഞ്ഞു, ഹെക്ടർ, ഇപ്പോഴെന്തായി നിന്റെ വീരവാദം? എന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന്റെ ഘാതകനാണ് നീ. നീ ജീവിച്ചാൽ എനിക്ക് വിശ്രമിക്കാനാവില്ല. നീ മരിക്കണം. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കെ ഹെക്ടർ അപേക്ഷിച്ചു, അക്കിലസ്, നിങ്ങളോട് ഞാൻ യാചിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതദേഹം എന്റെ ആൾക്കാരായ ട്രോജൻ പടയാളികളെ ഏൽപ്പിക്കണം. വിധിപ്രകാരം എന്റെ ശവശരീരം സംസ്കരിക്കാൻ താങ്കൾ അനുവദിക്കണം. അപ്പോൾ അക്കിലസ് അലറി, സംസ്കാരത്തെ കുറിച്ചൊന്നും നീ പറയണ്ട. ഹെക്ടർ അപ്പോൾ മറുപടിയായി, നിങ്ങളുടെ ഇഷ്ടം പോലെ പെരുമാറിക്കൊള്ളൂ. പക്ഷേ നിങ്ങളുടെ ഈ ഹൃദയകാഠിന്യത്തിന് ദൈവം ശിക്ഷ നൽകും. അത് ഞാൻ സത്യം ചെയ്യുകയാണ്. നിങ്ങൾ എത്ര വലിയ ശക്തനാണെങ്കിലും എന്റെ അനുജനായ പാരീസിന്റെ അടിയേറ്റ് നിങ്ങൾ ഇവിടെ മരണമടയും. അതും പറഞ്ഞുകൊണ്ട് ഹെക്ടർ അന്ത്യശ്വാസം വലിച്ചു. ഗ്രീക്ക് താവളത്തിലേക്ക് ഹെക്ടറുടെ ശവശരീരം കൊണ്ടുപോകാൻ അക്കിലസ് നിർദ്ദേശിച്ചു. അത് അവർ അനുസരിച്ചു. അന്ന് സന്ധ്യയ്ക്ക് പ്രിയാം രാജാവ് ഒറ്റയ്ക്ക് അക്കിലസിന്റെ അടുത്തെത്തി. തന്റെ മകന്റെ മൃതശരീരം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ആ വൃദ്ധന്റെ ധൈര്യവും പുത്രസ്നേഹവും കണ്ടപ്പോൾ അക്കിലസ് അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് മാത്രം ഹെക്ടറുടെ മൃതശരീരം അക്കിലസ് വിട്ടുകൊടുത്തു. വിധിയാവണ്ണം മകന്റെ ശവശരീരം പ്രിയാം രാജാവ് സംസ്കരിച്ചു. ജയപരാജയങ്ങൾ ആർക്കാണെന്ന് തീരുമാനിക്കാനാവാത്ത വിധം ട്രോജൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോയി നഗരത്തിനുള്ളിലെ പ്രിയാം രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യോഗം നടന്നു. പ്രിയാം രാജാവ് തന്നെയായിരുന്നു യോഗം നടത്തിയിരുന്നത്. പണ്ഡിതന്മാരും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും ശക്തനായിട്ടുള്ള ഹെക്ടർ യുദ്ധത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസ് നമ്മയെല്ലാം കീഴടക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അതിലൊരാൾ പറഞ്ഞു. ട്രോയി നഗരത്തിൽ നിന്ന് അവർ നമ്മെ തുരത്തി. നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്തിന് തീ കൊടുക്കുന്ന സമയം അധികം ദൂരമാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയാം പറഞ്ഞു, നമ്മൾ ആരും നഗരം വിട്ടുപോകേണ്ട അവസ്ഥ എത്തിയിട്ടില്ല. എത്യോപ്യയിലെ രാജാവായ മെംനോൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും വേഗം വരുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മതി. ശത്രുവിനെ പേടിച്ചോടി അന്യരാജ്യത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ നമ്മുടെ മണ്ണിൽ പടപൊരുതി മരിക്കുന്നതല്ലേ നല്ലത്? യുദ്ധം കൊണ്ട് ക്ഷീണിച്ച പോളിഡെമസ് പറഞ്ഞു. എത്യോപ്യയിലെ രാജാവ് വരുമെന്ന് തന്നെ കരുതുക. പക്ഷെ അദ്ദേഹത്തിന് നമ്മയെല്ലാം രക്ഷിക്കാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പ്? അജയ്യനായ ഗ്രീക്ക് സൈന്യാധിപനാണ് അക്കിലസ്. അയാൾ അദ്ദേഹത്തെയും വധിച്ചെങ്കിലോ? പിന്നീട് എന്താണ് നമ്മുടെ അവസ്ഥ? ഈ 13 മണിക്കൂറെങ്കിലും നമുക്ക് ഹെലനെയും കവർന്നെടുത്ത വസ്തുവകകളെയും തിരികെ കൊടുത്ത് ഗ്രീക്കുകാരോട് സന്ധി ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? പോളിഡെമസ് പറഞ്ഞത് പരമാർത്ഥമാണെന്ന് സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ തോന്നി. പക്ഷെ പാരീസ് മുന്നോട്ട് വന്നു പറഞ്ഞു, പോളിഡെമസ്, നിങ്ങൾ യുദ്ധക്കളത്തിലെ ഭീരുവാണോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരുന്നുള്ളൂ, ബാക്കിയുള്ള ട്രോജൻകാരൊക്കെ യുദ്ധം ചെയ്തോളൂ. ഉടനെ തന്നെ പോളിഡെമസ് അതിന് മറുപടി കൊടുത്തു. പാരീസ്

0: രാജകുമാര, നിങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടാണ് ഈ ദുരിതമെല്ലാം ഉണ്ടായത്. പുരുഷാരം മുഴുവനെ നശിക്കാൻ മാത്രമേ നിങ്ങളുടെ ഈ പോക്ക് ഉപകരിക്കുകയുള്ളൂ. പാരിസ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. യുദ്ധത്തിനും ദുരന്തങ്ങൾക്കും കാരണം താനാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും ഹെലനെ വിട്ടുകൊടുക്കുക എന്നത് അയാൾക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ സമയത്ത് എത്യോപ്യയിലെ രാജാവായ മെംനോൺ വന്നെത്തി. ട്രോജൻ സൈന്യം ആകെ ആവേശത്തിലായി. പിറ്റേ ദിവസം അയാൾ ട്രോജൻ സൈന്യത്തെ നയിക്കുകയും ചെയ്തു. ആദ്യ ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നീട് നടന്നത്. ആർത്തിരമ്പുന്ന സമുദ്രങ്ങളിലെ തിരമാലകൾ പോലെ സൈന്യ വ്യൂഹങ്ങൾ അണിനിരന്നു. അക്കിലസ് അസ്ത്രമേതും എത്യോപ്യൻ രാജാവായ മെംനോണിന്റെ സമീപം നിന്ന രണ്ട് ട്രോജൻ സൈന്യ തലവന്മാരെ വധിച്ചു. മെംനോൺ പൈലോസിലെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. വയസ്സനായ നെസ്തോർ അവരുടെ നടുവിൽ നിൽക്കുന്നു. നെസ്തോറിനെ ലക്ഷ്യമാക്കി മെംനോൺ കുന്തമെറിഞ്ഞു. നെസ്തോറിന്റെ ഇളയ പുത്രനായ ആന്റിലോക്കോസ് പിതാവിന്റെ മുന്നിൽ ചാടിയെത്തി. കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ചു. ആന്റിലോക്കോസ് മരിച്ചു വീണു. കോപവും ദുഃഖവും സഹിക്കാൻ പറ്റാതെ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് നെസ്തോർ മെംനോണിന്റെ നേരെ എത്തി. ഒറ്റയടിക്ക് അയാളെ കൊല്ലാൻ മെംനോണിന് കഴിയുമായിരുന്നെങ്കിലും അത് ചെയ്തില്ല. നെസ്തോർ തന്റെ പിതാവിന്റെ ഉത്തമ സുഹൃത്താണെന്ന കാര്യം മെംനോണിനും അറിയാമായിരുന്നു. മെംനോൺ പറഞ്ഞു, നെസ്തോർ രാജാവേ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ഇത് കേട്ടതോടെ നെസ്തോർ അവിടെ നിന്ന് പോയി. എന്നിട്ട് അക്കിലസിനോട് പറഞ്ഞു, അക്കിലസേ, എന്റെ മകനെ വധിച്ചവനാണ് മെംനോൺ, നീ അവനെ കൊല്ലണം. അതുമാത്രമാണ് എന്റെ ആഗ്രഹം. അക്കിലസും മെംനോണും തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് പിന്നീട് നടന്നത്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരികളാണ് പറന്നത്. തടഞ്ഞ പരിചയ്ക്ക് മുകളിലൂടെ വീശിയെത്തിയ അക്കിലസിന്റെ വാൾ മെംനോണിനെ മുറിവേൽപ്പിച്ചു. അക്കിലസിന്റെ നേരെ മെംനോൺ കുന്തം പ്രയോഗിച്ചു. അക്കിലസ് തന്റെ തോളിൽ കുത്തിക്കയറിയ കുന്തം വലിച്ചുരിയെറിഞ്ഞിട്ട് വാൾ വീശി. മിന്നൽ വേഗത്തിലാണ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നത്. വാൾ പടച്ചട്ടയിലും ശിരോകവചത്തിലും തട്ടിയുണ്ടാകുന്ന ശബ്ദം കൊണ്ട് അന്തരീക്ഷം വിറങ്ങലിച്ചു. പൊടിപടലം മേഘപാളികൾ പോലെ ഉയർന്നു. രണ്ടാളും പൊരിഞ്ഞ യുദ്ധമാണ്. ആരും കീഴടങ്ങുന്ന ലക്ഷണമില്ല, ആരും തോൽക്കുന്ന ലക്ഷണവുമില്ല. ചുറ്റുമുള്ളവരൊക്കെ വികാരഭരിതരായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അതാ അത് സംഭവിച്ചു. അക്കിലസിന്റെ വാൾ മെംനോൺ രാജാവിന്റെ നെഞ്ചിലൂടെ കടന്നു. ശക്തനായിട്ടുള്ള എത്യോപ്യൻ രാജാവ് മെംനോൺ നിലംപതിച്ചു. ട്രോജൻകാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നുപോയി. അവർ പരിഭ്രാന്തരായി. ഗ്രീക്കുകാരാവട്ടെ സന്തോഷത്തോടെ ആർപ്പുവിളിച്ചു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ട്രോജൻ സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. അക്കിലസും കൂട്ടരും പിറകെയും കോട്ടയുടെ വാതിൽക്കിലെത്തി. വിജയം തങ്ങൾ കൈവരിച്ചുവെന്നും നിമിഷങ്ങൾക്കകം ട്രോജൻ നഗരം ചുട്ടരിക്കാമെന്നും ഗ്രീക്കുകാർ കരുതി. കോട്ടവാതിലേക്ക് കുതിച്ചുപാഞ്ഞ അക്കിലസിന്റെ കണങ്കാലിൽ ഒരു അസ്ത്രം വന്നു പതിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കിലസ് ഭൂമിയിൽ വീണു. പാരിസ് തൊടുത്തുവിട്ട അമ്പായിരുന്നു അത്. കണങ്കാലിൽ ഒഴികെ ശരീരത്തിൽ ഒരിടത്തും ആയുധം പ്രയോഗിച്ച് അക്കിലസിനെ കൊല്ലാൻ കഴിയുകയില്ലായിരുന്നു. അക്കിലസ് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയായ തേറ്റിസ് ദേവി സ്റ്റിക്സ് നദിയിൽ അയാളെ മുക്കിയതിന്റെ ഫലമാണത്. അന്ന് കണങ്കാൽ മാത്രം നനഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവിടെ മാത്രം ആയുധപ്രഹരമേൽക്കും. അതല്ലെങ്കിൽ അക്കിലസ് അമരനായിരുന്നു. അക്കിലസിന്റെ കണങ്കാലിലെ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മഹാനായിട്ടുള്ള ഗ്രീക്ക് വില്ലാളി വീരൻ മരണമടഞ്ഞു. അങ്ങനെ ഹെക്ടർ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞത് സത്യമായി മാറി. പാരിസിന്റെ അമ്പുകൊണ്ട് അജയ്യനായിരുന്ന അക്കിലസ് മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസിന്റെ മരണത്തോടെ ഗ്രീക്ക് പടയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ട്രോജൻ യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

0: വ്യത്യസ്തമായ എഴുത്തു ശൈലിയും ആഴമുള്ള ചിന്തകളും കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ ജി ആർ ഇന്ദുഗോപൻ. വാക്കുകളിലൂടെ മനുഷ്യഹൃദയത്തെ സ്പർശിക്കുകയും ജീവിതത്തിന്റെ സങ്കീർണതകളെ അതീവ സൂക്ഷ്മമായി വരച്ചു കാട്ടുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിന്റെ നിഗൂഢതകളും മനുഷ്യന്റെ ഉള്ളറകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വായനക്കാരുടെ മനസ്സിൽ വേറിട്ട സ്ഥാനം നേടിയവയാണ്. ചരിത്രത്തിന്റെ ഇഴകളിലൂടെ സഞ്ചരിച്ച് രചിച്ച ആനോ എന്ന നോവലിലൂടെ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ജി ആർ ഇന്ദുഗോപനാണ് ഇന്ന് അക്ഷര സൗരഭത്തിന്റെ അതിഥി. അദ്ദേഹവുമായുള്ള സംഭാഷണം ഇനി നമുക്ക് കേൾക്കാം.
1: നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരുകളിലൊന്നായി മാറിയ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ആനോ അടക്കം നിരവധി കൃതികൾ എഴുതിയ ശ്രീ ജി ആർ ഇന്ദുഗോപൻ, സ്വാഗതം.
2: നമസ്കാരം.
1: ആനോ എന്ന നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു ജി ആർ ഇന്ദുഗോപൻ സൃഷ്ടിയല്ല ശരിക്കും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആനോ നമ്മുടെ കേരളത്തിന്റെ തീരത്ത് നിന്ന് പോർച്ചുഗൽ വഴി റോമിലെത്തി നമ്മുടെ മാർപ്പാപ്പയുടെ വളരെ പ്രിയപ്പെട്ട ഒന്നായി മാറിയ ഒരു ആനക്കുട്ടിയെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു നോവൽ, ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. എങ്ങനെയാണ് ഈ ഒരു കഥയുടെ തന്തുവിലേക്ക് എത്തിയത്?
2: ഇത് ഒരു അമേരിക്കൻ മ്യൂസിയത്തിന്റെ ക്യൂറേറ്ററായ സിൽവിയോ ബദനി എന്ന് പറഞ്ഞ ഒരു മഹാനായ ചരിത്ര മ്യൂസിയം സൂക്ഷിപ്പുകാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ വത്തിക്കാനിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ മ്യൂസിയം എന്ന് വെച്ചാൽ 1500-2000 വർഷത്തോളം പഴക്കമുള്ള പഴയ രേഖകളൊക്കെ ഉള്ള സഭയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അവിടെ കുറച്ച് അസ്ഥി കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തിട്ടപ്പെടുത്തിയിട്ടില്ല, എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല, ഒരു പക്ഷേ മാമത്തിൻ്റെതായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, മാമത്തിൻ്റെ ആവാൻ സാധ്യതയില്ല, കാര്യം അത് ഫോസിലൈസ്ഡ് ആയി പോകും, ഇനിയും ഇത്രയും 1000 കണക്കിന് വർഷം പുറകോട്ടുള്ളവർ. അപ്പോൾ ഇതാണ് ആനയുടേതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ആന വരാനോ അല്ലെങ്കിൽ മരിക്കാനോ മരിച്ച് അവിടെ വത്തിക്കാനിൽ അന്ന് ഈ പഴയ റോമിലോ ഇവിടെ നിന്ന് അതിനുള്ള സാധ്യത വളരെ കുറവാണ്.
1: അതെ,
2: വന്നിട്ടില്ല എന്നില്ല, പക്ഷെ വളരെ അപൂർവമാണത്. അങ്ങനെ അദ്ദേഹം ഇത് അമേരിക്കയിൽ കൊണ്ടുപോയി പഠിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഒരു ആനക്കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളാണ്, എല്ലും നട്ടെല്ലിൻ്റെ ഭാഗവും. അങ്ങനെ അദ്ദേഹം ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിയിട്ട് ഒരു പുസ്തകം പുള്ളി രചിച്ചു. അപ്പോഴാണ് മനസ്സിലാവും നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാർ വന്ന കാലയളവിൽ ഇവിടുന്ന് കൊണ്ടുപോയ വെളുത്ത തൊലിയുള്ള ചാൽബിനോ രോഗമുള്ള ഒരു കുട്ടി ആനക്കുട്ടിയുടെ കഥയായിരുന്നു എന്നുള്ളത്. അതിനോടൊപ്പം ഒരു പാപ്പാൻ പോയിരുന്നു തുടങ്ങി വലിയൊരു ചരിത്രം അദ്ദേഹം നമ്മളെ മുന്നിലേക്ക് തുറന്നു വെച്ചു. അതിനൊരു ചരിത്രവും കാലയളവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിലത് പെട്ടു. അപ്പം ഞാനൊരു 10-12 വർഷം മുമ്പ് ഞാനന്ന് മലയാള മനോരമ പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അതിൽ എഴുതി. എന്നിട്ട് അതേ സംബന്ധിച്ചൊരു നോവൽ എഴുതാനുള്ള ഒരു യാത്ര തുടങ്ങി. ഏതാണ്ട് 10 വർഷത്തോളം എടുത്ത് ആണ് ഈ നോവൽ പൂർത്തിയാക്കിയത്. അത്ര കണ്ട് ഗവേഷണം ആവശ്യമായിട്ട് വന്നു. നമ്മളുടെ കേരളത്തിലെ ആ സമയത്തുള്ള, കേരളമായിട്ടില്ല, അന്നേ കാലത്തുള്ള ഈ മലബാർ കൊച്ചി ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു പാപ്പാൻ അവിടെ ചെന്നാൽ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ SSLCയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂളിലോ ഒക്കെയുമായി പഠിച്ച മൈക്കിളാഞ്ചലോ അല്ലെങ്കിൽ പിന്നെ റഫേൽ, അങ്ങനെ വലിയ വലിയ പ്രതിഭാശാലികളായ മനുഷ്യർ ഉള്ള ഒരു റൂമിലാണ് ഈ നമ്മളെ മലയാളിയായ ആനക്കുട്ടിയും അതിൻ്റെ ഒരു പാപ്പാനും ചെന്നെത്തുന്നത്.
1: അതെ,
2: അന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ ആനയായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അവിടുത്തെ പല കാര്യങ്ങളിലും, രാഷ്ട്രീയ കാര്യങ്ങളിലോ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്താൻ തക്കവിധം ഉള്ള ഒരു പൊസിഷൻ അന്നത്തെ പാപ്പാന് ഉണ്ടായിരിക്കാം എന്ന് ഊഹിക്കാം. കാര്യം വെച്ചാൽ ഈ ആനക്കുട്ടി അന്ന് ഈ ലോകത്തിലെ രാജാക്കന്മാരുടെയും രാജാവായിരുന്ന ലിയോ 10-ാമൻ മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പെറ്റായി മാറുമ്പോൾ അതിൻ്റെ പാപ്പാന് തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉണ്ടാക്കും. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ നോവൽ സൃഷ്ടിച്ചെടുത്തത്.
1: തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണ കാണുന്ന ഒരു ഇന്ദുഗോപൻ നോവൽ അതിൽ ഒത്തിരി വ്യത്യാസമാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗവേഷണങ്ങളുടെ പിന്നിലുണ്ട്. മാത്രമല്ല ബൃഹത് നോവൽ എന്ന് തന്നെ വിളിക്കാം. ഇത്രയധികം പേജുകളിൽ ഒരു കഥ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുതരികയാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു?
2: എഴുതി കഴിഞ്ഞപ്പോഴുള്ള അനുഭവം വളരെ രസകരമായിരുന്നു. പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര ഈ നോവലിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോയി. നമ്മുടെ സഹ നോവലിസ്റ്റ് ആയിരുന്ന ബെന്യാമിനും കൂടെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഈ നോവലിനെ പ്രതി ഞങ്ങൾ തിരിച്ചൊരു യാത്ര നടത്തി ഈ നോവൽ ഉത്ഭവിച്ച സ്ഥലങ്ങളിലേക്ക്. ഇപ്പം നോവൽ എഴുതുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ

0: കയ്യിലുള്ള മറ്റ് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. കാണുക എന്ന് പറയുന്നതും എളുപ്പമല്ല, 500 വർഷം മുമ്പുള്ള ഒരു സ്ഥലവുമല്ല ഇന്നുള്ളത്.
1: അതെ.
0: പക്ഷെ എന്നിരുന്നിട്ട് കൂടി ഞങ്ങൾ ഈ ആനയെ കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ചു. ഉദാഹരണത്തിന് പോകുന്നത് പോർച്ചുഗലിൽ ചെന്നു, കപ്പൽ യാത്ര സാധ്യമല്ല,
1: അതെ,
0: വിമാനത്തിൽ പോർച്ചുഗലിൽ ചെന്ന് അവിടുന്ന് കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ഇതിനെ കൊണ്ടുവന്നിറക്കിയ കൊച്ചു കൊച്ചു ദ്വീപുകൾ, സ്പെയിനിന്റെ ഭാഗമായിരുന്ന ഇബീസ, പൾമ പോലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് അന്നത്തെ റോമിന്റെ ഒരു ഭാഗത്തുനിന്ന്, ഇറ്റലിയൊന്നും വന്നിട്ടില്ല, അന്ന് റോമിന്റെ പ്രാന്തപ്രദേശം 100-150 കിലോമീറ്റർ അപ്പുറമുള്ള പോർട്ടോ എർക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർക്കുലീസിന്റെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർട്ടിൽ കൊണ്ടുവന്നിറങ്ങി. അവിടുന്ന് ജൂലിയസ് സീസറൊക്കെ പടം നയിച്ച ഒരു ചെറിയ കല്ലുപാകിയ വഴി കൂടാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾ ആ പാത, ആ കല്ല് പാകിയ പാതയൊക്കെ ഇപ്പൊ ഉപയോഗപ്രദമല്ല, പക്ഷെ പലയിടത്തും കാട് കയറി കിടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കാലത്തുള്ളൊരു മലയാളിയായ ഒരു ആനക്കുട്ടി ഈ പാപ്പാനുമൊത്ത് ഇത്രയും ദൂരം അവൻ സഞ്ചരിച്ച് റോമിന്റെ റോമനയായി മാറിയ ഒരു കഥ. അന്നത്തെ പല സ്ഥലങ്ങളിലുള്ള പേര് പോലും വയാഡെ, എലിഫന്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് അന്ന് മുസോളിനി വരുന്ന കാലം വരെയും ഈ 400-450 വർഷവും ആ വഴിയുടെ പ്രധാന പേര് അത് തന്നെയായിരുന്നു, ആനയുടെ വഴി. അപ്പം അങ്ങനെ അതിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും വത്തിക്കാനിലുണ്ട്. അന്നത്തെ കാലത്ത് നിർമ്മിച്ച ചില ഗാർഡൻസിൽ ഇതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ അതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അന്നേ കാലത്തുണ്ടായിരുന്ന പല പല സംഗതികളിൽ പാത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ചിത്രപ്പണികൾ തുന്നി വെച്ചിട്ടുണ്ട്. റാഫേൽ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അത് വലിയ ചുമർചിത്രമായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. റോമിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ നമ്മുടെ ഈ ആനക്കുട്ടിയുടെ പടമായിരുന്നു ചുമർചിത്രമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കവാടം ഇല്ലാതായപ്പോഴും അദ്ദേഹം വരയ്ക്കാനായിട്ട് അതിൻ്റെ കണക്കെടുക്കാനായി റഫേൽ സ്വന്തം കയ്യിൽ കൊണ്ട് വരച്ചത് ഇപ്പോഴും നമുക്ക് അവൈലബിളാണ് നെറ്റിൽ. ഹാനോ ദി എലിഫന്റ് എന്ന് അടിച്ചു നോക്കിയാൽ മതി, HANNO. യഥാർത്ഥത്തിൽ ഹാനോ എന്നുള്ള, അത് ആംഗ്ലിസൈസ്ഡ് ആകുമ്പോഴത്തേക്കാണ് ഹാനോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ആനോ എന്നാണ്. ആനോ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആനെ എന്ന് ഈ പാപ്പാൻ എപ്പോഴും വിളിക്കുമല്ലോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആനയെ ഒരിക്കലും അതിൻ്റെ പേര് ചൊല്ലിയല്ല പാപ്പാൻ വിളിക്കുന്നത്. ആനയെന്ന് വിളിച്ചാലേ, ആ ദ്രാവിഡ പദമാണ്, തമിഴിലും ആനയാണ്, ആനയെന്ന് വിളിച്ചാലേ അതിൻ്റെ DNAയിലേക്ക് ഇത് കയറത്തുള്ളൂ ഈ വിളി. അല്ല, അതിൻ്റെ റോമന പേരുണ്ടായിരിക്കും, പക്ഷെ അത് വിളിച്ചാൽ അത് കേൾക്കണമെങ്കിലോ, ആന എടത്താനെ വലത്താനെ എന്ന് പറഞ്ഞാലേ. അപ്പം ഈ ആനപ്പാപ്പാൻ അവിടെ ചെന്നിട്ട് ആന എന്ന് വിളിച്ച് വിളിച്ചപ്പോൾ ആൾക്കാർ കരുതി ഇതിൻ്റെ പേര് ആനയെന്നായിരിക്കും. പക്ഷെ നമ്മൾ റൊണാൾഡോ എന്ന് പറയുന്നു, അവരത് റൊണാൾഡോ എന്നാണല്ലോ ഉച്ചാരണം. ആന എന്നുള്ളത് ആനോ എന്നായിട്ട് മാറി. അങ്ങനെ ചരിത്രത്തിൽ അവൻ്റെ പേര് ആനോ എന്ന് പറഞ്ഞു, നമ്മുടെ ഒരു മലയാളി പേര് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ആ നോവലിനും ആനോ എന്ന് പേരിട്ടത്.
1: വളരെ രസകരമാണ്. നമ്മൾ ഇതുപോലെ നമുക്കൊക്കെ എത്രയോ 100 വർഷം മുമ്പേ കടന്നുപോയ ആനയുടെ വഴിയിലൂടെ അത് നമ്മൾ ഭാവനയിൽ ആദ്യം കണ്ടു, എന്നിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്.
0: അതെ,
1: അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്.
0: വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തം എന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ഞങ്ങൾ ഈ വാസ്കോ ഡ ഗാമയുടെ ജനിച്ച ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ പോയി പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ചില്ലറ പോരാട്ടങ്ങളായിരുന്നില്ല എന്നുള്ളത്. നമ്മൾ അതിശക്തമായിട്ട് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചു. ഒരുപാട് നമ്മൾ ആളുകൾ മരിച്ചു. തുറമുഖങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ട് ഇവരെ നമ്മൾ അനുവദിച്ചില്ല. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാർ കൊച്ചി എന്നുള്ള ആസ്ഥാനം ഉപേക്ഷിച്ച് ഗോവയിലേക്ക് പോയതും. പിൻകാലത്ത് കേരളം നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ഭാഷ, നമ്മളെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കർ പറയുന്ന ഭാഷ എല്ലാം മലയാളമായതിൻ്റെ കാരണം നമ്മുടെ ഈ പോരാട്ടമായിരുന്നു എന്നുള്ളത് ഈ യാത്രയിലൂടെയാണ് ഞങ്ങൾക്ക് വ്യക്തമായത്. കാര്യം അവിടുത്തെ ചില ലോക്കൽ ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്, വാസ്കോ ഡ ഗാമയുടെ 2-ാമത്തെ വരവിന് ശേഷം അദ്ദേഹത്തെ പിന്നെ രാജാവ് മാനുവൽ 1-ാമൻ അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലേക്ക് കയറ്റിയില്ല. അത്രമാത്രം ക്ഷതവും ക്ഷീണവുമാണ് ഈ കേരള തീരത്തുനിന്നോ അല്ലെങ്കിൽ മലബാർ കൊച്ചി തീരത്തുനിന്നുള്ള നമ്മളുടെ പിന്നെ പടയാളികൾ ആത്മാഹൂതി ചെയ്തുകൊണ്ട് പോരാടിയത്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വന്ന കബ്രാൾ ചെന്നിറങ്ങിയ സ്ഥലം പിന്നീട് അവർ ബ്രസീൽ എന്ന് പേരിട്ടു.
1: അതെ,
0: ഇന്ത്യയെക്കാൾ ബൃഹത്തായ ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പം സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്, നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണ്.
1: അതെ,
0: അപ്പൊ അടുത്ത കാലത്ത് ഒരു കുറെ കുട്ടികളുടെ ഒരു പരിപാടിയിൽ ഇവർ ചോദിച്ചപ്പോൾ, നമ്മുടെ ഈ ഭാഷ വളരെ ദുർബലമായി പോവുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ദുർബലമായി പോയ ഭാഷകളെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ട്, നമ്മുടെ ഭാഷ ഒരിക്കലും ഇല്ലാതായിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അത്രയും പരീക്ഷണങ്ങൾ അത് നേരിട്ടു, അത് അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു പരീക്ഷണം ഇത്ര കണ്ടുകൊണ്ടാകാൻ സാധ്യതയില്ല.
1: തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണം കൂടിയാണത്. അത് പറയുമ്പോഴാണ് അങ്ങ് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അങ്ങയുടെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്.
0: അതെ,
1: വർഷങ്ങളോളം വളരെ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെ ഒന്ന് ഓർത്തെടുക്കാമോ?
0: ഞാൻ പത്രപ്രവർത്തകനായിട്ട് 90-കളുടെ മധ്യത്തിൽ വരുന്ന സമയങ്ങളിലാണ് നമ്മളെ ഈ മനുഷ്യനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൈമാറുകയാണ്, ഇന്ന് നമ്മൾ AIയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു.
1: അതെ,
0: അപ്പം അന്ന് ഒരു എഴുത്തുകാരൻ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ 20-കളുടെ തുടക്കത്തിൽ തന്നെ പേപ്പർ ഉപേക്ഷിച്ച് ടൈപ്പിങ്ങിലേക്ക്. അപ്പം അതേ തുടർന്ന് ഞാൻ നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്.

0: അങ്ങനെ പിൻകാലത്ത് വലിയ ഗവേഷണങ്ങൾ നടത്താൻ ഞാൻ എൻ്റെ ഒരു 20-കളുടെ പ്രായത്തിൽ തന്നെ ഞാൻ ഈ നാനോ ടെക്നോളജി ഇപ്പോഴും സമ്പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്ത നാനോ ടെക്നോളജി ആസ്പദമാക്കിക്കൊണ്ട് ഒരു ടെക്നോളജി നോവൽ അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. ക്രയോണിക്സ് അല്ലെങ്കിൽ ഐസ് എന്ന് പറഞ്ഞു, അങ്ങനെ നമ്മുടെ ഒരു നാനോ മെഡിസിൻസിൻ്റെ ഒക്കെ ഒരു ആവിർഭാവത്തെ സംബന്ധിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് അതൊക്കെ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഗവേഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ടാണ് വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് നന്ദിപൂർവ്വമായി എനിക്ക് ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാനായി പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും. അത് കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് പലപ്പോഴും നമ്മൾ ഈ കൃതികളോട് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിലെ വളരെ സൂക്ഷ്മമായ ചില അംശങ്ങൾ, വ്യക്തികളുടെ ചില സൂക്ഷ്മമായ അംശങ്ങൾ പലപ്പോഴും അങ്ങയുടെ കഥാപാത്രങ്ങളൊക്കെ കാണാറുണ്ട്, അതുപോലെ നോവലുകൾ കാണാറുണ്ട്. അവിടെ ഒരു പത്രപ്രവർത്തകന്റെ കണ്ണാണോ പ്രവർത്തിച്ചിട്ടുള്ളത്?
0: പത്രപ്രവർത്തകന്റെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും, പക്ഷെ അതിലും സൂക്ഷ്മത വേണ്ട ഒന്നാണ് നമ്മൾ സാഹിത്യവും സാഹിത്യരചനയും നടത്തുമ്പോഴേ. നമ്മളുടെ കയ്യിൽ ദൃശ്യത്തിനുള്ള ഉപാധികളൊന്നുമില്ല.
1: അതെ,
0: എവിടേക്ക് ഇരിക്കുന്ന മനുഷ്യർ നമ്മളുടെ മസ്തിഷ്കങ്ങൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് അക്ഷരങ്ങൾ വഴി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ശ്രോതാക്കളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ ജോലി വേലകളെല്ലാം അവർക്ക് തുടർന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇത് പാസീവായിട്ട് ഈ ഹിയറിങ് എന്നുള്ള സംഗതി ബ്രെയിൻ എൻ്റെ പണി എടുത്തുള്ളൂ. അപ്പം അത് അങ്ങനൊരു സൂക്ഷ്മ കലയാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഡേറ്റയിലൂടെ നമുക്ക് ഈ സാഹിത്യത്തെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ആനോ എന്ന നോവൽ മൊത്തം വേണമെങ്കിൽ നമുക്ക് വായിച്ചിടാം. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം വായിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും എല്ലാം സാഹിത്യം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കൊണ്ടാണ്, എല്ലാ ഈ ദൃശ്യകലകൾ അതിൻ്റെ സർവ്വപ്രതാപവും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആത്മനിഷ്ഠമാണ് കൂടുതൽ.
1: അതെ,
0: അതുകൊണ്ടാണ് ഇപ്പോൾ റേഡിയോയുടെ ഒക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അതിനൊരു ആത്മനിഷ്ഠമായ ഇടമുണ്ട് അതിന്. അതുകൊണ്ടാണ് ആകാശവാണി ഇത്രയും കാലമായിട്ടും ഇതെല്ലാം വന്നിട്ടും തകർന്നു പോകാതിരിക്കുകയും അത് പല അവസരങ്ങളിലും വളരെ മേൽക്കൈ നേടുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ലോകത്തിന്റെ വേഗം കൂടുമ്പോൾ ഇത് അസ്തമിക്കുമെന്ന് വിചാരിച്ചിരുന്ന കലകളാണ് പലപ്പോഴും സാഹിത്യമോ അല്ലെങ്കിൽ ഈ ആകാശവാണി പോലുള്ള ഈ ശ്രോതാവും ശ്രോതാവും തമ്മിലുള്ള കലയും ഒക്കെ. എല്ലാ കാലത്തും സാഹിത്യത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്.
1: തീർച്ചയായിട്ടും. നമ്മൾ ഒന്ന് പുറകിലേക്ക് പോവുകയാണെങ്കിൽ 2008 തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്ന പുസ്തകം അതൊരു ട്രെൻഡ് സെറ്ററായി മാറി അക്കാലത്ത്. കാരണം നമ്മൾ പൊതുവെ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു ചിന്താധാരയിൽ വരുന്ന കാര്യമേ ആയിരുന്നില്ല, വളരെ സാധാരണക്കാരനായ എന്നാൽ ഇതേപോലെ ഒരു മോഷണം ഒരു തൊഴിലായി കൊണ്ടുനടന്നിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ ഒരു പ്രത്യേക രൂപത്തിൽ അത് സ്വീകരിക്കപ്പെടുകയാണുണ്ടായത്. എന്തായിരുന്നു ആ ഒരു അനുഭവം?
0: അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള അവിടുത്തെ ഉള്ള വളരെ വിപുലമായ പല കുടുംബങ്ങളിൽ പെടുത്ത ഒരാൾ തന്നെ ഒരു മോഷ്ടാവായി മാറി എന്നുള്ളതിൻ്റെ ഒരു ഷോക്ക് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക്. പക്ഷെ അദ്ദേഹം സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു. വരുന്നോ എന്താ നാട്ടിൽ മോഷ്ടിച്ചാൽ മാത്രമല്ലേ അയാളെ ആൾക്കാർ ഭയക്കേണ്ടതുള്ളൂ, പക്ഷെ മറ്റു സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പത്രങ്ങളിലും വാർത്തയായി മാറുകയും സ്വന്തം നാട്ടിലൊരു സാധാരണ മനുഷ്യനെ കണക്ക് ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു യുക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതം എന്നെ വല്ലാതായത്. അപ്പൊ ഞാനന്ന് എൻ്റെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ +2 അതിനുള്ള കാലത്ത് ഞാൻ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ ഏകാന്തനായിട്ട് അതിൽ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് മറ്റാർക്കും ഇല്ലാത്ത കഥകൾ പറയാനായിട്ടുണ്ടാകും, ശരിയാണ് അദ്ദേഹം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സമഗ്രത നമുക്ക് വേണം. എല്ലാവരെയും കൊണ്ട് അത് പറ്റണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സമഗ്രതയുടേതുണ്ട്. എല്ലാ മനുഷ്യരെയും നമ്മൾ അറിയണം, അവരുടെ ദൗർബല്യങ്ങൾ അവരുടെ ദോഷങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ സമീപിച്ച് ഇദ്ദേഹത്തിലേക്ക് കടക്കുന്നതും. ഇത് ഒരു വലിയ പുസ്തകമായിട്ട് ഒരു 500 പേജുകൾ കൂടുതലുള്ളൊരു തസ്കരൻ മണിയമ്പിള്ളയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് ഇത് 10-15 വർഷം മുമ്പ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നത്. മോഷണക്കുറ്റത്തിന് പിന്നീടും അദ്ദേഹത്തിനെ പിടിച്ചു ഈ പുസ്തകം ഇറങ്ങിയതിനോട് മുമ്പ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അയാൾ ഒരു കേസിലും പെട്ടിട്ടില്ല. പുസ്തകം ഇറങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പുസ്തകം എഴുതിയിട്ടും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനല്ല, പുസ്തകമായി അച്ചടിച്ച് ഇറങ്ങിയതിന് മുമ്പുള്ള കാലത്തുള്ളതാണ്. ഈ റോയൽറ്റി വച്ച് 10-17 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോഷ്ടാവല്ലാതായി ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മുടെ മലയാളത്തിലുള്ള വായനക്കാർ വളരെ പോസിറ്റീവായ ആൾക്കാർ. അതിൽ പിന്നെ അങ്ങനെ ഒരു പുസ്തകം വേണമായിരുന്നോ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതം പറയണമോ വായിക്കണോ എന്നുള്ള ചിന്താഗതിയിലുള്ളവരുമാണ്. അങ്ങനെ വേണമല്ലോ, സ്വാഭാവികമായിട്ട് അതും വേണം. അങ്ങനെ ഒരു ജനാധിപത്യം പുസ്തകത്തിലും എല്ലാം വേണം. പക്ഷേ അത് ഒരുപാട് പേര് വായിക്കുകയും ആ വായിക്കുന്നവരിൽ നിന്നുള്ളൊരു ചെറിയ തുക റോയൽറ്റി ഇനത്തിൽ അദ്ദേഹത്തിന് ചെല്ലുകയും അതുകൊണ്ട് വ്യക്തിക്ക് ജീവിക്കാനുള്ളൊരു ചെറിയ തുക വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യം.
1: തീർച്ചയായിട്ടും. സമൂഹത്തിൽ ഒരു പക്ഷേ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താതെ പോകുന്ന കുറച്ച് ജീവിതങ്ങൾ അത് രേഖപ്പെടുത്തി പോകുക എന്നുള്ളൊരു കാര്യം കൂടി കൂടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഭൂമി ശ്മശാനം എന്ന അങ്ങയുടെ നോവൽ പുറത്തു വരുന്നു.

0: വളരെ നമ്മളെ സ്പർശിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ജോണലുള്ളൊരു വർക്കാണത്. മനുഷ്യ കുഞ്ഞയും കൊണ്ട് അയച്ചു നടത്തുന്ന യാത്ര, അത് വളരെ ഒരു പെക്യൂലർ ഒരു നോവലാണ്.
1: ആ നോവലിനൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ജോലിയിൽ ഞാൻ ട്രെയിനിയായിട്ട് ഞാൻ കയറിയ സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു. കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു പൊതുശ്മശാനം ഇല്ലായിരുന്നു. നമ്മൾ ഈ കണ്ട കേരളത്തിൽ 10, 20, 25 വർഷം കൊണ്ട് പയ്യെ പയ്യെ പയ്യെ കൊണ്ട് വരികയായിരുന്നു. അതിൻ്റെ അവസാനത്തെ 10-25 വർഷമാണ് കുറച്ചും കൂടെ നമുക്ക് കാണാവുന്ന ഒരു സാമൂഹികമായ ഒരു മാറ്റം. അപ്പോൾ അന്നത്തെ സമയത്ത് ഒരു പൊതുശ്മശാനം ഇല്ല ആ നഗരസഭയിൽ, എല്ലാ സമുദായ ശ്മശാനങ്ങളാണ് ഉള്ളത്.
0: അതെ.
1: അപ്പോൾ ആ ഈ പർട്ടിക്കുലർ സമുദായത്തിലുള്ള അല്ലാത്ത ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് താമസിച്ചപ്പോൾ, അവിടെ പൊതുശ്മശാനത്തിന് സ്ഥലമൊക്കെ ഏറ്റെടുത്തതേ ഉള്ളൂ, അവിടെ ആരും സംസ്കരിക്കാറില്ല. അപ്പം അയാളുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ ചാവിള്ളയായിപ്പോയി. അപ്പം ഇതിനെ ഉറുക്കനുമൊക്കെ ആയിട്ട് വലിച്ചെറിയാമെന്ന് പറഞ്ഞ ഇയാളെ മാനസികാവസ്ഥ അനുവദിച്ചില്ല. പക്ഷെ ഇതിന് മറവ് ചെയ്യാൻ സ്ഥലമില്ല.
0: അതെ.
1: നാട്ടിൽ ഇയാളുടെ സ്ഥലം ഇയാളുടെ പെങ്ങൾക്കും ഒക്കെ കൊടുത്തു, ഇയാൾക്ക് അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഈ മരിച്ച കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇയാൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരനുഭവമായിരുന്നു അത്.

0: ഇതിനെ ഉറുക്കനും ഒക്കെ ആയിട്ട് വലിച്ചെറിയാമെന്ന് പറഞ്ഞ ഇയാളെ മാനസികാവസ്ഥ അനുവദിച്ചില്ല. പക്ഷെ ഇതിന് മറവ് ചെയ്യാൻ സ്ഥലമില്ല.
1: അതെ,
0: നാട്ടിൽ ഇയാളുടെ സ്ഥലം ഇയാളുടെ പെങ്ങൾക്കും ഒക്കെ കൊടുത്തു, ഇയാൾക്ക് അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഈ മരിച്ച കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇയാൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരനുഭവമായിരുന്നു അത്. അത് എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ നേരെ അനുഭവമായിരുന്നു. അദ്ദേഹം ഇതുമായിട്ട് പോയിട്ടില്ല, പക്ഷേ അയാൾക്ക് ആ വിഷമമുണ്ടായി ഈ ഉപേക്ഷിക്കാനായിട്ടുള്ള, അതായിരുന്നു ആ അനുഭവം.
1: ഇപ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു.
0: അതെ അതെ അതെ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വളരെ പ്രാദേശികമായ ഒരു സംഗതിയാണെങ്കിലും അത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും.
1: അതെ,
0: ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞൊരു നോവൽ, അത് കൊല്ലത്തെ വളരെ പ്രാദേശികമായിട്ട് ഈ തലേന്ന് സ്വർണം കൊണ്ട് കൊടുക്കുകയും ആ പൊന്നിൻ്റെ പൈസ കിഴിച്ച് അപ്പോൾ തലേന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അവിടെ മാത്രം നിലനിൽക്കുന്ന ഒരാചാരത്തെ പ്രതി നമ്മളൊരു നോവൽ എഴുതുകയും ആ നോവൽ പിന്നീട് പൊന്മാൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ സിനിമയായപ്പോൾ അത് ഒ ടി ടിയിലെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനൊരു പാൻ ഇന്ത്യൻ പരിവേഷം ഭയങ്കരമായി കിട്ടി. പല ഭാഷകൾ മാറി ചെന്നിട്ടും അതിനെ കൈയേറ്റത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രാദേശികത അവിടെ നിന്ന് വിട്ടു. നമ്മളുടെ കുടുംബത്തിൽ കാര്യമായി പണമോ സംഗതികളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായിട്ടും
0: അവരുടെ ഒരു അത് നമ്മൾ എഴുതിയ സമയത്തോ ഈ പുസ്തകം എഴുതുന്ന സമയത്തോ ഒന്നും നമ്മളുടെ മനസ്സിൽ വന്നതല്ല. അതാണിപ്പം സന്ദീപ് പറഞ്ഞ സംഗതി. നമ്മൾ വളരെ പ്രാദേശികമായി പൊതുശ്മശാനം ഇല്ലാത്തൊരു നഗരമോ ഇപ്പം ഫിക്ഷണലാ ആ സംഭവം, ഫിക്ഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്നത് ഫിക്ഷനല്ല.
1: അതെ,
0: അപ്പൊ ഫിക്ഷണലായിട്ടുള്ളൊരു സംഭവമായിട്ട് വിചാരിച്ചാൽ പോലും ആ ഇമോഷണൽ കണക്ട് കറക്റ്റ് ആണെങ്കിൽ അത് എഴുതുന്ന ആളിന് കിട്ടണമെന്നില്ല. അയാൾ ഉപയോഗിക്കുന്ന സത്യസന്ധത എന്നുള്ള ഒറ്റ ടൂൾ ഉള്ളത് കൊണ്ടാണ് ഇമോഷണൽ കണക്ട് പിൻകാലത്ത് നിലനിൽക്കുന്നത്. അതായിരിക്കാം അതിൻ്റെ ഒരു രഹസ്യ പൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ലിറ്ററേച്ചറിനും ബാധകം അത്, ഈ സത്യസന്ധത. അത് ഒരുപക്ഷെ സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ജോലിക്കകത്തും അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്.
1: തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങയുടെ പല സൃഷ്ടികളിലെ നോവലുകളാകട്ടെ കഥകളാകട്ടെ ഇതേപോലെ തന്നെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് നിലനിന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രമേയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പോൾ മണൽ ജീവികൾ വന്നിരുന്നു, മുതലലായിനി, നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു മാനത്തിലേക്കാണ് പലപ്പോഴും നമ്മളെ അത് സ്വാധീനിക്കാറുള്ളത്. അങ്ങനെ കൊല്ലത്തെ തീരപ്രദേശത്ത് ജീവിച്ച ഒരാളാണ്, വർഷങ്ങളോളം തിരുവനന്തപുരത്ത് ജീവിച്ച ഒരാളാണ്. ഇവിടുത്തെയൊക്കെ ഒരു പ്രാദേശികമായ പല ചരിത്ര സംഭവങ്ങളടക്കം അങ്ങയുടെ കൃതികളിലേക്ക് കടന്നു വരാറുണ്ട്, സംഭവങ്ങൾ കടന്നു വരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടോ? അതോ അങ്ങയുടെ ഒരു താല്പര്യം?
0: അല്ല, നമ്മുടെ രണ്ട് സാധനം ഞാൻ ഇതിന്റെ കഴിഞ്ഞ മറുപടിയുടെ തുടർച്ചയായിട്ട് പറയാം. സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്.
1: അതെ,
0: നമുക്ക് നമ്മളുടെ ലിറ്ററേച്ചറും മറ്റു സംഗതികളും എല്ലാം നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയും നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രചനാ രീതി പോലും നമ്മൾ അവിടുന്ന് കടം കൊണ്ടതാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം പടിഞ്ഞാറോട്ട് നോക്കി അവിടുന്ന് മാത്രം അതൊക്കെയാണ് വളരെ വിശിഷ്ടമായ സംഗതികൾ നോക്കി അവരുടെ നോവലുകളിൽ അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, അവരുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്. അങ്ങനല്ല, അവിടുത്തെ കാലാവസ്ഥ അങ്ങനല്ല, ഇവിടുത്തെ ജീവിത രീതികൾ അങ്ങനല്ല, നമ്മുടെ ചിന്താ പ്രക്രിയകൾക്ക് വ്യത്യാസമുണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ യൂണിവേഴ്സലായിട്ടുള്ള ചില എലമെന്റ്സ് കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക്. അപ്പൊ നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എന്റെ എഴുത്തുകാലം മുതൽ ആദ്യം മുതൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ സന്ദീപ് ചോദിച്ച മണൽ ജീവികൾ എന്നുള്ള നോവൽ എൻ്റെ നാടായ കൊല്ലത്തെ ചവറയിലെ കരിമണൽ പ്രദേശത്താണ്. ലോകത്തിന് ഏറ്റവും ഒറിജിനലായിട്ടുള്ള ലോഹ മണലുകളിൽ ഒന്ന് ആണ് ഈ ചവറയിൽ ഉള്ളത്.
1: അതെ,
0: ഈ മണ്ണിൻ്റെ മേൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും അറിയത്തില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷെ ആ മണ്ണിന്റെ മനുഷ്യരുടെ കഥ പറയണ്ടേ, അത് കേരളത്തിൽ നിന്നുള്ള ഒരാളൊന്നും പറയണ്ടേ എന്നുള്ള, ഞാനിപ്പോ ആനോടെ കഥ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പഠിച്ച മൈക്കിളാഞ്ചലോയും ഡാവിഞ്ചിയുടെയും റാഫേലിന്റെയും പെറ്റായിട്ട് അവരെല്ലാരും ജീവിച്ചിരുന്ന ചത്തുരത്തിന്റെ അകത്ത് ആണ് ഈ ആനക്കുട്ടിയെ കെട്ടിയിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അവനെ അവരുടെ റോമിലേക്ക് വരും. ഡാവിഞ്ചി ഉൾപ്പെടെ, മൈക്കിളാഞ്ചലോ ഉൾപ്പെടെ അവനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവന്റെ കഥ പറയണ്ട ആരെങ്കിലും പോയി, ഞാൻ തന്നെ പറയണമെന്നില്ല, പക്ഷെ ആരെങ്കിലും പറയണ്ടേ. അതുപോലെ മുതലായിനി എന്ന് പറഞ്ഞ നോവല്, അക്കാലത്ത് നെയ്യാർ ഡാമില് ചീങ്കണ്ണി ഭയങ്കര ശല്യം രൂക്ഷമായിരിക്കുകയും അതിൻ്റെ ഒരു പരിസരത്തുള്ള മനുഷ്യർ അതിനെ തിന്നെടുക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം മനുഷ്യൻ വെള്ളം എടുക്കാനായിട്ട് ഡാമിലിറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരു കഥയാണ്. ഇപ്പോൾ അത്രയും ഒരു ശല്യം അതിനെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ഒറിജിനലായിട്ടുള്ള തോന്നുന്ന നമ്മളെ ചുറ്റുവട്ടത്തു നിന്നുള്ള കഥാപരിസരത്തു നിന്നുള്ള ലൈഫാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും. അതുപോലെ അങ്ങയുടെ കൃതികൾ വായിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും. ആ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് അതാണ്. മറുവശത്ത് സിനിമയിലും അങ്ങയുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊന്മാൻ അടക്കമുള്ള ചിത്രങ്ങളുടെ തിരക്കഥ, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ 2005 അങ്ങ് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി. ശേഷം ഒറ്റക്കൈ എന്ന ചിത്രം അത് എഴുതി സംവിധാനം ചെയ്യുകയും അതിന് സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. അത് പക്ഷെ മറ്റൊരു രീതിയിലുള്ള സിനിമാ പ്രവേശം ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു വർക്കുകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സിനിമയിലേക്കുള്ള ആ ഒരു പ്രവേശം, പിന്നെ അതിന് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന

0: അവര് ഇതിലേക്ക് പിന്നെ കടന്നു പോയിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത്?
1: അത് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഞാനൊരു റൈറ്റിങ്ങിനെ വളരെ സിമ്പിളാക്കി മാറ്റി. സിമ്പിളാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര കണ്ട് ജോലി കൂടുതലെടുക്കുമ്പോഴാണ് കൂടുതൽ സിമ്പിളായിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന കേൾക്കുന്നൊരു ഭാഷയിലേക്ക് സാഹിത്യത്തിനെ കൊണ്ടുവരണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ലാതെ പറ്റും പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരും സാഹിത്യത്തിൽ സംസാരിക്കുന്നില്ല. അവരുടെ ചെറിയ വൊക്കാബുലറി വെച്ച് അവർ മനോഹരമായ ജീവിതം നയിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുതരം ക്ലാസിക്കൽ ഭാഷ കൊണ്ടുവന്ന് ചെലുത്താൻ, അങ്ങനെ എഴുതുന്ന വളരെ മികച്ച രീതിയിൽ എഴുതുന്ന റൈറ്റേഴ്സ് നമുക്കുണ്ട്. ഞാൻ കരുതി എനിക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് രീതിയിൽ എഴുതാൻ എൻ്റെ വാസനയിൽ അത് പെടുന്നു എന്നിരിക്കെ ഞാൻ അതിന് ശ്രമിച്ചു നോക്കേണ്ട അല്ലേ എന്ന് തോന്നിയ പ്രകാരമാണ് ഞാനിത്. അപ്പോഴാണ് ഈ ദൃശ്യപരത കൂടുന്നത്. ആവശ്യമില്ലാത്ത തൊങ്ങലുകൾ ഉപേക്ഷിച്ചു തുടങ്ങി. എഡിറ്റിംഗ് ഭയങ്കരമായി ശ്രദ്ധിച്ചു. പിന്നെ ആൾക്കാരുടെ ഭാവന വല്ലാതെ വികസിച്ചിട്ടുണ്ട്.
0: അതെ,
1: അവരുടെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ വ്യാപ്തി കൂടി. ഞാനിരുന്ന് വിശദീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതല്ല. അവർക്ക് അത്യാവശ്യം ഇതിന് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ട്, അവർക്ക് നെറ്റിൽ നോക്കാൻ പറ്റും ഈ സംഗതി.
0: അതെ,
1: അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പിൻവാങ്ങുക എന്ന് പറയുന്നതാണ് മര്യാദ എന്നൊരു ചിന്ത, ശരിയോ തെറ്റോ എന്നറിയില്ല, അതിലേക്ക് ഞാൻ വന്നു. അപ്പോഴാണ് ഈ ദൃശ്യപരത എന്ന് പറയുന്ന സംഭവം കൂടിയതും പുസ്തകങ്ങളുടെ വലിപ്പം ചെറുതായി മാറുകയും ചെയ്തത്. അപ്പം രസം എന്ന് പറഞ്ഞൊരു എലിമെൻറ്റിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരം പുസ്തകങ്ങളും ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. അതുകൊണ്ടൊക്കെ ആവാം അതിന് പെട്ടെന്ന് എന്താണ് കഥയിലേക്ക് വരുന്നതും പ്രവേശിക്കാൻ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം അതിൻ്റെ പിന്നാലെ ഇതിനെ ദൃശ്യമാക്കാൻ അല്ലെങ്കിൽ സിനിമയാക്കാനൊക്കെ ആയിട്ടുള്ള പല ആവശ്യകതകൾ വന്നത്. ഇത് ഈ റൈറ്റിങ്ങിലേക്ക് വരാനായിട്ടുള്ള റീസൺ ഞാൻ ഒന്ന് രണ്ടടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ വിമാനത്താവളങ്ങളിൽ കിളിയെ അടിക്കുന്നവരെ സംബന്ധിച്ചുള്ളൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് എലിവാണമെന്നായിരുന്നു. ലോകത്തിലെ പ്രധാന പക്ഷിശല്യമുള്ള വിമാനത്താവളങ്ങളിൽ നമ്മൾ ചെന്നാൽ വിമാനത്താവളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പടക്കം പൊട്ടുന്നതാണ്. അത് ഇതിനെ ഓടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. പിന്നെ പക്ഷി ഇടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പേടി സ്വപ്നമാണ് ഈ ഏവിയേഷൻ രംഗത്തെ. അപ്പോൾ അവരൊരു വാർത്ത കൊടുക്കാനായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമായിട്ട് ബന്ധപ്പെട്ട ദിവസ കൂലിക്കാരാണ്. എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ അവരടുത്ത് സംസാരിച്ചു, ചോദിച്ചു, പഠിച്ചു, ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അങ്ങനെ ഇത് 3-4 മാസത്തിന് ശേഷം ഒരു ദിവസം വീണ്ടും ഈ വാർത്തയെ സംബന്ധിച്ച് ഇവരൊരു റിസൾട്ട് എന്താണെന്ന് അറിയാമെന്ന് കാര്യമായി സംഭവിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമവും കൂടെ പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഥ ഞാനിങ്ങനെ ഒരു മാഗസിനിൽ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരതിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അവർ പറഞ്ഞു, സാറെ വാർത്ത ഒന്നും കൊടുന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അതൊരു വലിയൊരു ഐ ഓപ്പണറായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയത്തില്ല. അപ്പം ഇതൊരു ഉപരി ഇവർക്ക് മനുഷ്യരിലാണ് ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സാഹിത്യം, ഭാഷ കയ്യിലുള്ള ആൾക്കാർ. അപ്പോൾ പലരും ഇതിൻ്റെ കാഴ്ച കുറച്ചും കൂടെ വ്യക്തമായി, പൊടിപ്പും തൊങ്ങലുകളും ചെത്തിക്കളഞ്ഞപ്പോഴത്തെ സ്വാഭാവികമായിട്ടും പലരും അതിനെ പല കൃതികളും സിനിമയായിട്ട് അങ്ങനെ തേടി വന്നു, തേടി വരുന്നതാണ്.
0: അതെ,
1: അപ്പം അങ്ങനെ തേടി വന്നു. നമ്മളതിൻ്റെ ചിലർക്ക് അതിൻ്റെ കഥയുടെ റൈറ്റ്സ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ കൊടുത്തു, തിരക്കഥയിൽ കൂടെ നിൽക്കണമെന്ന് പറയുന്നവരോട് അങ്ങനെ നിന്നു. അങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
2: നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം തുടർന്ന് കേൾക്കാം അക്ഷര സൗരഭത്തിന്റെ അടുത്ത അധ്യായത്തിൽ.
3: അക്ഷര സൗരഭം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം. കെ വി ശബരിമണിയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി. എ എം ദിലീപ് കുമാർ.